റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 3, ക്രിസ്തുവർഷം 2026, ജൂലൈ 19, ഞായറാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ഹിറ്റ്ലറിൻ്റെ കുപ്രസിദ്ധമായ നാസി തടങ്കൽ പാളയത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഓർമ്മ വരുന്നു. പതിവ് പോലെ നൂറുകണക്കിന് തടവുകാരെ പട്ടാളക്കാർ തടവറയിലേക്ക് കൊണ്ടുവന്നു. അതിലൊരു ചെറുപ്പക്കാരൻ ഏറെ സന്തോഷവാനായിരുന്നു. പട്ടാളക്കാർ അവനെ പിടികൂടിയ ആ നിമിഷം മുതൽ അവൻ പാട്ട് തുടങ്ങിയതാണ്. അവൻ പാട്ട് നിർത്തുന്നില്ല. കൈകളടിച്ച് നിലത്ത് താളം പിടിച്ച് നാവുകൊണ്ട് ഉച്ചത്തിൽ പാടി അവൻ അവൻ്റെ ആഹ്ലാദം പങ്കിടുകയാണ്. അവനും അവനായിരുന്ന പരിസരങ്ങളുമൊക്കെ ആ സംഗീതത്തിൻ്റെ മാന്ത്രിക ശക്തിയിൽ സന്തോഷ പുളകിതമാകുന്നു. പക്ഷേ ഹൃദയ കാഠിന്യമുള്ള കരുണയും സ്നേഹവും വറ്റിവരണ്ടുപോയ ഹൃദയമുള്ള പട്ടാളക്കാർക്ക് അത് അത്ര രസിച്ചില്ല. അവർ വന്ന് പറഞ്ഞു, നീ ഇനി പാട്ട് പാടരുത്. അവനത് കേട്ടില്ല. അവൻ പാട്ടുപാടി. അവർ വന്ന് അവൻ്റെ നാവ് ഛേദിച്ചു കളഞ്ഞു. അവൻ തളർന്നില്ല. കൈകൊണ്ട് താളം പിടിച്ചുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് അവൻ ഉച്ചത്തിൽ അവൻ്റെ സംഗീതം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവർ വന്ന് അവൻ്റെ കൈകൾ മുറിച്ചു കളഞ്ഞു. അവൻ തളർന്നില്ല, തകർന്നില്ല, പരാജയപ്പെട്ടില്ല. കാലുകൾ നിലത്ത് താളം പിടിച്ച് അവൻ അവൻ്റെ സംഗീതം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവർ വന്ന് അവൻ്റെ കാലുകൾ മുറിച്ചു കളഞ്ഞു. പരാജയപ്പെടാതെ തളരാതെ അവൻ വിദൂരതയിലേക്ക് നോക്കി. അങ്ങകലെ ചക്രവാളത്തിൻ്റെയും പ്രകൃതിയുടെയും സൗന്ദര്യം അവൻ്റെ കണ്ണുകളിലൂടെ സംഗീതമായി ആ തടവറയാകെ പരന്നൊഴുകി. ആ സംഗീതത്തിൻ്റെ മാധുരിയിൽ തടവറയിലെ എല്ലാവരും സന്തോഷഭരിതരായി. ഉടനെ പട്ടാളക്കാർ പറഞ്ഞു, അവൻ്റെ സംഗീതം അവൻ്റെ ഹൃദയത്തിലാണ്, ആർക്കും അത് നശിപ്പിക്കാനാവില്ല. അവൻ്റെ സംഗീതം അവൻ്റെ ഹൃദയത്തിലാണ്, ആർക്കും അത് നശിപ്പിക്കാനാവില്ല. ലോകത്തിലെ ഒരു ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും തല്ലിക്കെടുത്താനാവാത്ത ഒരു സംഗീതം ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ സംഗീതം തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാ, അതാണ് മനുഷ്യ മഹത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥപൂർണത കൈവരുത്തുന്നത്.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന എംപിമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-13 ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജക മണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജക മണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന് ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10ാം ക്ലാസ് 2ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട്സ് .digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ. ഡി റൈസിലൂടെ കളിയുടെ 3-ാം മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. 2ാം പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് ആക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറങ്ങുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റതാരം ബുക്കയർ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ഡംബലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6ാം ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി SR രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13-വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
3: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽക്കി ആവാസ്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
2: മദ്യപിച്ച് പോലീസിനെ വരെ ആക്രമിച്ചതായി മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള സാഹസത്തിന് മുതിരാൻ ഇടയാകുന്നത്? അതേക്കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ഈ പറഞ്ഞതിനുള്ള ഉത്തരം, മദ്യപാനം തലച്ചോറിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന ശാസ്ത്രീയ വശം മനസ്സിലാക്കിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. അതിനാൽ അതേക്കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ സമൂഹത്തിൽ എന്നും പ്രസക്തമായ, എന്നാൽ എപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന വലിയ ഒരു ചോദ്യമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ സമയങ്ങളിൽ അവർ അതീവ ശാന്തർ, എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്നവർ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവർ. എന്നാൽ ഇതേ മനുഷ്യർ കുറച്ച് മദ്യം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാലോ, പെട്ടെന്ന് മറ്റൊരാളായി മാറുന്നു. അവർ ചീത്ത വാക്കുകൾ പറയുന്നു, അക്രമാസക്തരാകുന്നു, സ്വന്തം പങ്കാളിയെയോ സുഹൃത്തുക്കളെയോ ഉപദ്രവിക്കുന്നു, എന്തിനേറെ നിയമം പോലും കയ്യിലെടുക്കുന്നു. ഇവിടെയാണ് എന്റെ ആദ്യത്തെ ചോദ്യം. മദ്യം ഒരു മനുഷ്യനെ ക്രിമിനലാക്കുകയാണോ, അതോ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ചെറിയ ഒരു കഥയിലൂടെ ഇതിനുള്ള ഉത്തരം തിരഞ്ഞാലോ? നമ്മുടെ നാട്ടിലെ രാഘവൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയാം. രാഘവൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഓഫീസിലും നാട്ടിലും രാഘവനെ കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അത്രയും മാന്യനായ മനുഷ്യനാണ്. എന്നാൽ ഒരു ശനിയാഴ്ച രാത്രി സുഹൃത്തുക്കളുടെ കൂടെയുള്ള ഒരു പാർട്ടി കഴിഞ്ഞ് മദ്യപിച്ച് ലക്ക് കെട്ട രാഘവൻ വീട്ടിലെത്തി. വാതിൽ തുറക്കാൻ അല്പം വൈകിയതിന്റെ പേരിൽ അയാൾ സ്വന്തം ഭാര്യയോട് തട്ടിക്കയറി. ഒടുവിൽ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് വരെ എത്തി. അടുത്ത ദിവസം രാവിലെ ലഹരിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാഘവന് വല്ലാത്ത കുറ്റബോധം തോന്നി. അയാൾ തലയിൽ കൈവച്ചിരുന്ന് കരഞ്ഞു. ഞാൻ ഇതൊന്നും ഓർക്കുന്നില്ല, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ശ്രോതാക്കളെ, ഈ കഥയിലെ രാഘവൻ പറഞ്ഞത് ഒരു പരിധിവരെ സത്യമാണ്. അയാൾക്ക് അയാളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ട്? മദ്യം എങ്ങനെയാണ് രാഘവന്റെ ചിന്തകളെയും നിയന്ത്രണങ്ങളെയും തകിടം മറിച്ചത്? ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. അത് ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? തലച്ചോറിന് പ്രധാനമായി മൂന്ന് തലങ്ങളുണ്ട് എന്ന് മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ. ഇതിൽ സൂപ്പർ ഈഗോ എന്നത് നമ്മുടെ ധാർമ്മികതയും സദാചാര ബോധവുമാണ്. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വിവേകം. ഈഗോ എന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. സാധാരണ അവസ്ഥയിൽ ഒരു വ്യക്തിയുടെ സൂപ്പർ ഈഗോ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കാറില്ല. കാരണം നമ്മുടെ വിവേകം നമ്മളെ തടയും. എന്നാൽ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശാസ്ത്രീയമായി പറഞ്ഞാൽ മദ്യം ആദ്യം ആക്രമിക്കുന്നത് തലച്ചോറിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെയാണ്. നമ്മുടെ നെറ്റിയുടെ തൊട്ടു പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗമാണ് തീരുമാനങ്ങൾ എടുക്കാനും നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനും നമ്മുടെ ആവേഗങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ സൂപ്പർ ഈഗോ അല്ലെങ്കിൽ വിവേകം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. മദ്യ രക്തത്തിൽ കലർന്ന് തലച്ചോറിലെത്തുമ്പോൾ ഈ പ്രീഫോണ്ടൽ കോർട്ടെക്സിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു. ഫലമോ, നമ്മുടെ ഉള്ളിലെ ഭയവും വിവേകവും സാമൂഹികമായ നിയന്ത്രണങ്ങളും താനേ ഇല്ലാതാകുന്നു. ആ സമയത്ത് വ്യക്തിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന തോന്നലുണ്ടാകുന്നു. ഫ്രോയിഡിന്റെ സിദ്ധാന്ത പ്രകാരം പറഞ്ഞാൽ സൂപ്പർ ഈഗോയും ഈഗോയും അവിടെ തളർന്നു പോകും. ഉള്ളിലെ വന്യമായ ആഗ്രഹങ്ങളും പെട്ടെന്നുള്ള ദേഷ്യവും നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മദ്യപിച്ചാൽ ചിലർക്ക് ഇല്ലാത്ത ധൈര്യം വരുന്നത് ഇതുകൊണ്ടാണോ എന്ന്. അതെ, തീർച്ചയായും ഇതൊരു യഥാർത്ഥ ധൈര്യമല്ല, മറിച്ച് ഭയത്തെയും വിവേകത്തെയും നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം താൽക്കാലികമായി സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ടാണ് ആളുകൾ മദ്യപിച്ച ശേഷം വലിയ അപകടങ്ങളിലേക്ക് എടുത്തുചാടുന്നതും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നതും പങ്കാളിയെ ക്രൂരമായി മർദ്ദിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. ആ സമയത്ത് അവർക്ക് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി തലച്ചോർ നൽകുന്നില്ല. പലരും കോടതിയിലും പോലീസിന്റെ മുന്നിലും പറയാറുള്ള സ്ഥിര ഒരു ന്യായീകരണമുണ്ട്. എന്താണ്? ഞാൻ മദ്യപിച്ചിട്ടാണ് അത് ചെയ്തു പോയത്, ലഹരി മുത്തപ്പോൾ പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന്. ശ്രോതാക്കളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട നിയമവശം കൂടിയുണ്ട്. നിയമത്തിന്റെ മുന്നിൽ മദ്യപാനം ഒരിക്കലും ഒരു ഇളവല്ല. ഞാൻ ലഹരിയിലായിരുന്നു, അതുകൊണ്ട് ചെയ്തു പോയത് ആണ്, തെറ്റായിപ്പോയി എന്ന് വാദിച്ചാൽ നിയമം നിങ്ങളെ വെറുതെ വിടില്ല. കാരണം മദ്യം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നു. മദ്യപിച്ചാൽ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത് കഴിച്ചത്. അതുകൊണ്ട് ലഹരിയിൽ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ആ വ്യക്തി തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ചിന്തിക്കുക, ഒരു നിമിഷത്തെ ലഹരിക്ക് വേണ്ടി സ്വന്തം തലച്ചോറിന്റെ നിയന്ത്രണം മറ്റൊന്നിന് പണയം വെക്കാൻ നമ്മൾ തയ്യാറാകണമോ? സ്വന്തം കുടുംബത്തെ വേദനിപ്പിക്കാനും ഒരു ക്രിമിനലായി ജയിലിൽ കിടക്കാനും ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മദ്യപാനം മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കോ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഇതിന്റെ മറ്റു വശങ്ങൾ കൂടി പറയേണ്ടതുണ്ട്, അടുത്ത ഭാഗത്താകട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മെസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഒഎംആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.

സിബിഎസ്ഇ രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് സിബിഎസ്ഇ രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78 ആണ് വിജയശതമാനം.

22-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ

0: രണ്ടാം തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ
1: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ
1: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും

സൈനികർ കൊല്ലപ്പെട്ടതായി യു എസ് സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ. സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി യു എസ് സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: വൈദ്യശാസ്ത്ര മേഖലയിലെ അത്ഭുതങ്ങളും അതിലേറെ കൗതുകങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ഇതിൽ ആദ്യത്തേതാണ് ഒരു അപൂർവ രോഗത്തെക്കുറിച്ചുള്ളത്. 100 പേർക്ക് വരാവുന്ന ഒരു രോഗം. ഈ രോഗം വരുന്ന രീതി ഏറെ കൗതുകമുണർത്തുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ രോഗത്തെ വൈദ്യശാസ്ത്ര രംഗത്ത് വേറിട്ട് നിർത്തുന്നതും ഈ പ്രത്യേകതയാണ്. മനുഷ്യന് 46 ക്രോമസോമുകളാണല്ലോ ഉള്ളത്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പകുതി വീതം, അതായത് 23 ജോഡി. നമ്മുടെ പാരമ്പര്യത്തെ തലമുറകളിലൂടെ കൈമാറുന്നത് ക്രോമസോമുകളിലെ ഈ ജീനുകളാണ്. 23 ജോഡി ക്രോമസോമുകളിൽ 21-ാമത്തേതിൽ ചിലർക്ക് ഒരു ക്രോമസോം അധികമായി വരും, അതായത് 3-ാമത് 1. അത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആകാം. ഇത് വ്യക്തികളിൽ ചില മാറ്റങ്ങൾക്ക് കാരണമാകും. വൈകിയ ശാരീരിക വളർച്ച, ബുദ്ധിപരമായ വൈകല്യം, അതായത് പ്രായപൂർത്തിയായ ആണിനോ പെണ്ണിനോ 5-ാമത്തെ 6-ാമത്തെ വയസ്സുള്ള കുട്ടിയുടെ മാനസിക വളർച്ചയെ കാണും. പ്രാഥമിക കാഴ്ചപ്പാടിൽ ഓട്ടിസം പോലെ തോന്നിച്ചേക്കാം. പ്രായമായ മാതാവിന് ഉണ്ടാകുന്ന കുട്ടികളിലാണ് കൂടുതലായി ഇതുണ്ടാകുന്നത്. ഈ രോഗത്തിൻ്റെ പേരാണ് ഡൗൺ സിൻഡ്രോം. ചില പരിശോധനകളിലൂടെ ഗർഭാവസ്ഥയിൽ തന്നെ ഇത് കണ്ടെത്തുവാൻ ഇന്ന് കഴിയും. കണ്ടെത്തിയാൽ അബോർഷൻ ചെയ്യാൻ അനുവാദവുമുണ്ട്. ഈ രോഗാവസ്ഥ ആദ്യമായി വിശദീകരിച്ചത് 1866 ബ്രിട്ടീഷ് ഡോക്ടറായ ജോൺ ലെങ്ടൺ ഡൗൺ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനം ഈ രോഗത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് അറിയപ്പെട്ടു തുടങ്ങിയത്. ഡൗൺ സിൻഡ്രോം എല്ലാ വർഷവും 21 മാർച്ച് ഡൗൺ സിൻഡ്രോം ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. ഇത്തരം രോഗാവസ്ഥ ഉള്ളവരോട് സമൂഹത്തിൻ്റെ കരുതൽ ഉണ്ടാകണം. 21-ാമത്തെ ജോഡി ക്രോമസോം 1 അധികരിച്ച് 3 വരുന്നതിനാലാണ് 3-ാമത്തെ മാസം 21-ാമത്തെ തീയതി ഈ രോഗത്തിൻ്റെ ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം. ഇനി വലിയൊരു കൗതുകം കേൾക്കൂ. നമുക്കെല്ലാം പേരൻസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും രണ്ടു പേർ ആണല്ലോ. എന്നാൽ 3 പേർ പേരൻസ് ആവുന്ന ഒരവസ്ഥയുണ്ട്. 3 പേരൻസ് ബേബി എന്നാണ് ഇങ്ങനെയുള്ള കുട്ടികളെ വിളിക്കുന്നത്. എന്താണ് ഇതെന്ന് നോക്കാം. 3 പേരുടെ DNA യുമായി ലോകത്തെ ആദ്യത്തെ ശിശു മെക്സിക്കോയിൽ പിറന്നു. അച്ഛൻ്റെയും അമ്മയുടെയും 50% DNA ആണ് സാധാരണ മനുഷ്യനുണ്ടാവുന്നത്. പക്ഷേ ഇത്തരം അവസ്ഥയിൽ ഇതിനു പുറമെ മറ്റൊരു സ്ത്രീയിൽ നിന്ന് ഒരു ചെറു കഷ്ണം DNA യും കൂടി ഈ കുട്ടിയിലുണ്ടാവും. മൈറ്റോകോൺഡ്രിയ ദാനം എന്ന സാങ്കേതം ഉപയോഗിച്ചാണ് ഇത് സാധിക്കുന്നത്. അതായത് അതിനൊരു കാരണമുണ്ട്. ഗുരുതരമായ പാരമ്പര്യ നാഡീരോഗം കുട്ടിക്ക് വരാതിരിക്കാനാണ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയത്. മെക്സിക്കോയിലെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ജോർദാൻകാരാണ്. 2016 ഏപ്രിൽ 16 കുഞ്ഞ് ജനിക്കുന്നത്. നാഡികളെ മാരകമായി ബാധിക്കുന്ന ലീ സിൻഡ്രോം കുഞ്ഞിന് ബാധിക്കാതിരിക്കാനാണ് ഈ രീതി സ്വീകരിച്ചത്. സാധാരണ അമ്മയിൽ നിന്നാണ് ഈ രോഗത്തിന് കാരണമായ ജീനുകൾ കുഞ്ഞിലെത്തുന്നത്. അമ്മയുടെ കോശത്തിലെ മെറ്റോകോൺഡ്രിയയിലാണ് ഈ ജീനുകൾ ഉള്ളത്. മർമ്മത്തിലെ പ്രധാന DNAയിലല്ല. ഈ രോഗത്തെ തുടർന്ന് ഇവരുടെ 2 കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു. അതിനാൽ തകരാറില്ലാത്ത മെറ്റോകോൺഡ്രിയ മറ്റൊരു സ്ത്രീയിൽ നിന്ന് സ്വീകരിക്കാൻ ഇവർ തീരുമാനിച്ചു. സ്പിൻഡിൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന വിദ്യ ഉപയോഗിച്ച് മാതാവിന്റെ അണ്ഡത്തിലെ മർമ്മം വേർതിരിച്ചെടുത്തു. അത് ദാതാവിന്റെ മർമ്മം നീക്കിയ അണ്ഡത്തിലേക്ക് സംയോജിപ്പിച്ചു. ജനിതക രോഗങ്ങൾ പാരമ്പര്യമായി കൈമാറുന്നത് തടയുന്നതിൽ സുപ്രധാന വഴിക്കല്ലാണ് ഈ പരീക്ഷണ വിജയം. അമേരിക്കയിൽ നിരോധിച്ച സങ്കേതമായതിനാൽ മെക്സിക്കോയിൽ പോയാണ് ഈ ദമ്പതികൾ പരീക്ഷണത്തിന് വിധേയമായത്. ഇതിന് നേതൃത്വം നൽകിയത് ന്യൂയോർക്കിലെ ന്യൂ ഹോപ്പ് ഫെർട്ടിലിറ്റി സെന്റർ മേധാവി ജോൺ റോങ് ആണ്. അങ്ങനെ അച്ഛനൊന്ന് അമ്മ രണ്ട്, അതാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥ. ഇത് വൈദ്യശാസ്ത്ര മേഖലയിലെ ഒരു മഹാവിജയമായാണ് ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പശുവുണ്ട്. ആ പശു ഏതാണ്? അതെ, ചരിത്രത്തിൽ അങ്ങനെ ഒരു പശുവുണ്ട്. ബ്ലോസം പശു എന്നാണ് അതിൻ്റെ പേര്. വസൂരി രോഗം നൂറ്റാണ്ടുകൾ മനുഷ്യരാശിയെ കൊന്നു തള്ളിക്കൊണ്ടിരുന്ന കാലം. രോഗത്തിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായി. പക്ഷേ രോഗത്തിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ തന്നെ സമൂഹം മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. മനുഷ്യനിലെ വസൂരിക്ക് തുല്യമായി പശുക്കളിൽ ഒരു രോഗം വരുന്നുണ്ട്. ഇതിനെ ഗോവസൂരി എന്നാണ് പറഞ്ഞിരുന്നത്. പശുവിനെ കറക്കുന്ന കറവക്കാരിൽ ഈ രോഗം വരാറുണ്ട്. ശരീരത്തിൽ ചെറിയ കുരുക്കൾ വന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഗുരുതരമാകാറില്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ രോഗം വന്നവർക്ക് പിന്നെ വസൂരി വരാറില്ല. മനുഷ്യ സമൂഹം ഇത് മനസ്സിലാക്കിയപ്പോൾ തന്നെ അതിൽ നിന്നും ആദ്യിച്ചെടുത്ത അറിവ് അവരെ മറ്റൊന്നിലേക്ക് എത്തിച്ചു. അങ്ങനെയെങ്കിൽ കൃത്രിമമായി മനുഷ്യ ശരീരത്തിൽ ഗോവസൂരി രോഗം ഉണ്ടാക്കിയാൽ വസൂരിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ഇത് പിന്നീട് പ്രാവർത്തികമായി തീർന്നു. ഗോവസൂരി വന്ന പശുക്കളിൽ വരുന്ന കുരുക്കളിലെ സ്രവം സ്വന്തം ശരീരത്തിലെ തൊലിപ്പുറത്ത് മുറിവുണ്ടാക്കി തേക്കുക. അങ്ങനെ ഗോവസൂരി രോഗം വരുന്നവർക്ക് പിന്നെ വസൂരി വരുന്നില്ല. തലമുറകളോളം ഈ പ്രതിരോധ മാർഗം സമൂഹത്തിലെ സമ്പന്ന സവർണ വിവാഹങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിരുന്നു. അവർക്കേ അതിന് ആകുമായിരുന്നുള്ളൂ അന്ന്. വാക്സിന്റെ പിതാവ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന എഡ്വേർഡ് ജെന്നർ എന്ന ഇംഗ്ലീഷ് ഡോക്ടർ രംഗത്ത് വരുന്നത് ഈ ഘട്ടത്തിലാണ്. സമൂഹത്തിൽ നിലനിന്ന ഒരു വിശ്വാസം കുറച്ചുകൂടി ശാസ്ത്രീയമായി പരീക്ഷിച്ചു നോക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ജെന്നർ ഗോവസൂരി വന്ന ബ്ലോസം എന്ന പശുവിന്റെ അകിട്ടിലെ കുരുക്കളിൽ നിന്നെടുത്ത സ്രവം ജെയിൻ ഫിറ്റ്സ് എന്ന ബാലനിൽ തൊലിപ്പുറത്ത് ചെറിയ മുറിവുണ്ടാക്കി തേച്ചു പിടിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് തൊലിയുടെ മറ്റൊരു ഭാഗത്ത് മുറിവുണ്ടാക്കി യഥാർത്ഥ വസൂരി കുരുക്കളിലെ സ്രവവും തേച്ചു. കുട്ടിക്ക് പക്ഷേ വസൂരി വന്നില്ല. തന്റെ പരീക്ഷണം വിജയിച്ചതായി എഡ്വേർഡ് ജെന്നർക്ക് മനസ്സിലായി. 1796 ഈ മഹാസംഭവം. പക്ഷേ 1798 സ്വന്തം നിലയ്ക്ക് ഇതൊരു ശാസ്ത്ര പ്രബന്ധമായി എഡ്വേർഡ് ജെന്നർ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ ബ്ലോസം എന്ന പശുവും ജെയിം ഫിപ്സ് എന്ന ബാലനും ബ്ലോസം പശുവിന്റെ കറവക്കാരിയായിരുന്ന സാറാനോംസും ചരിത്രത്തിന്റെ ഭാഗമായി. കാലങ്ങളോളം സമൂഹത്തിൽ നിലനിന്ന ഒരു വിശ്വാസം, അതായത് അക്കാലത്ത് യൂറോപ്പിലെ അമ്മമാരുടെ താരാട്ടുപാട്ടുകളിൽ പോലും നിഴലിച്ചിരുന്ന ഇക്കാര്യത്തിനെ ഒന്ന് പരീക്ഷിച്ച് നിഗമനത്തിലെത്തുകയാണ് യഥാർത്ഥത്തിൽ ജെന്നർ ചെയ്തത്. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി വാക്സിൻ എത്തി. വാക്സിൻ എന്ന വാക്ക് തന്നെ പശുവിൽ നിന്നാണ്. ലാറ്റിൻ ഭാഷയിൽ പശുവിനും വാഗ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വാക്കിൽ നിന്ന് ജെന്നർ രൂപപ്പെടുത്തിയെടുത്തതാണ് വാക്സിൻ എന്ന വാക്ക്. ഇതിനെ സാർവത്രികമാക്കിയത് ലൂയി പാസ്റ്റർ ആണെന്ന് മാത്രം. ഇനി ചുമയ്ക്കുന്ന പ്ലേഗിനെ കുറിച്ചാണ്. പ്ലേഗ് നമുക്കറിയാം, പക്ഷേ ചുമയ്ക്കുന്ന പ്ലേഗ് എന്താണ്? ഇതാണ് ഒരു പ്രാചീന രോഗം. 20 മനുഷ്യരാശിക്ക് ഇത് വലിയ ഭീഷണിയായത്. 20 പകുതി വരെ ഇത് ശക്തമായി നിലനിന്നു. സമ്പന്നനെയും പാവപ്പെട്ടവനെയും ഒന്നുപോലെ പിടികൂടി. പറഞ്ഞു വരുന്നത് ക്ഷയരോഗത്തെ കുറിച്ചാണ്. നാം ഇന്ന് അറിയുന്ന പല പ്രശസ്തരും ക്ഷയരോഗത്തിന്റെ ഇരകളായിരുന്നു. രാജാക്കന്മാരെ ബാധിച്ചിരുന്നതിനാൽ രാജയമാവ് എന്നും ഈ രോഗം അക്കാലത്ത് അറിയപ്പെട്ടിരുന്നു. ശ്വാസകോശത്തെയാണ് പ്രധാനമായും ക്ഷയം ബാധിക്കുന്നത്. രോഗി ശക്തമായി ചുമയ്ക്കും, കാരണം ഉറപ്പാണ്. അക്കാലത്ത് പ്ലേഗ് രോഗം മനുഷ്യന് ഭീഷണിയായി നിലനിന്നിരുന്നതിനാൽ ക്ഷയം ചുമയ്ക്കുന്ന പ്ലേഗ് എന്ന് വ്യാപകമായി അറിയപ്പെട്ടു. എന്നാൽ ക്ഷയം ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ശരീരത്തിന്റെ മിക്ക അവയവങ്ങളിലും ഈ രോഗം വരാം. ക്ഷയരോഗത്തിന് 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് കണക്കാക്കുന്നു. ശിലായുഗത്തിലെ അസ്ഥികൂടങ്ങളിൽ നിന്നും ഈജിപ്തിലെ മമ്മികളിൽ നിന്നും അക്കാലങ്ങളിൽ ഈ രോഗമുണ്ടായിരുന്നതായി സൂചന കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബാക്ടീരിയ പകർത്തുന്ന രോഗമാണ്. ഇതിനെതിരെ ആന്റിബയോട്ടിക്കുകൾ 1922 മുതൽ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും ആശുപത്രികൾ വഴി രോഗികളിൽ എത്താൻ അത് 1944 വരെ കാത്തിരിക്കേണ്ടി വന്നു. ക്ഷയരോഗം വരാതിരിക്കാനുള്ള വാക്സിനും ഇന്ന് ലഭ്യമാണ്. ലോകാരോഗ്യ സംഘടന വളരെ ജാഗ്രതയോടെ പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിലും ഇന്നും ലോകത്തെ 150 കോടിയിലധികം പേർ ക്ഷയരോഗികളായി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നിത് സാധാരണ രോഗം മാത്രമാണ്. എങ്കിലും വികസിതമല്ലാത്ത അവികസിത രാജ്യങ്ങളിൽ ഈ രോഗം ഇന്നും വലിയൊരു ഭീഷണിയാണ്. എല്ലാ വർഷവും മാർച്ച് 24 ലോകാരോഗ്യ സംഘടന ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നു. രോഗത്തിനെതിരെ ബോധവൽക്കരണമാണ് ലക്ഷ്യം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ഇനം ബാക്ടീരിയയാണ് ക്ഷയരോഗം പരത്തുന്നത്. 1882 റോബർട്ട് കോക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ബാക്ടീരിയയെ ആദ്യം കണ്ടെത്തുന്നത്. ഇതിന്റെ പുറന്തോട് വലിയ കട്ടിയായതിനാൽ സാധാരണ മരുന്നുകൾ ഇവയെ ബാധിക്കാറില്ല. രോഗമുള്ളവർ കൃത്യമായി മരുന്ന് കഴിച്ചാലേ രോഗം മാറൂ. ഇടയ്ക്ക് വെച്ച് മരുന്ന് നിർത്തിയാൽ രോഗം വീണ്ടും വരും. അപ്പോൾ ചുമയ്ക്കുന്ന പ്ലേഗ്, അതിനെയാണ് പണ്ട് ക്ഷയരോഗമെന്ന് പറഞ്ഞിരുന്നത്. ക്ഷയരോഗം എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. സാധാരണ ജനതയ്ക്ക് പ്ലേഗ് അന്ന് വ്യാപകമായിട്ടുണ്ടായിരുന്നു, ആ പേരും അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്ഷയരോഗം വന്ന് ആൾക്കാർ കൂടുതലായിട്ട് ചുമയ്ക്കുന്നത്. എങ്കിൽ ഇത് ചുമയ്ക്കുന്ന ഒരു പ്ലേഗ് ആയിരിക്കും എന്നവർ കണ്ടെത്തി. അങ്ങനെയാണ് ഈ ക്ഷയത്തിനെ ചുമയ്ക്കുന്ന പ്ലേഗ് എന്ന് അന്നത്തെ സാധാരണ ജനങ്ങൾ പറഞ്ഞത്. വൈദ്യശാസ്ത്ര രംഗത്തെ കൗതുകങ്ങളും അത്ഭുതങ്ങളെയും കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലും ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. അസൂയയും മനഃശാസ്ത്രവും. കഴിഞ്ഞ ഭാഗത്ത് നമ്മളിൽ എത്ര അളവിൽ അസൂയയുണ്ട് എന്ന് കണക്കാക്കി, മനസ്സിലാക്കി, അത് എങ്ങനെ കുറച്ചു കൊണ്ടുവരാം, അതിന്റെ വഴികളെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ നമ്മുടെ ചർച്ച ആരംഭിക്കാം. പണ്ടൊരിടത്ത് രണ്ട് വ്യാപാരികൾ ഉണ്ടായിരുന്നു. ഒരാളുടെ കടയിൽ ബിസിനസ് കൂടുമ്പോൾ മറ്റേ ആൾക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഒരു ദിവസം ഒരു മാലാഖ വന്ന് രണ്ടാമത്തെ വ്യാപാരിയോട് പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നീ ചോദിക്കുന്നതിന്റെ ഇരട്ടി നിന്റെ അയൽക്കാരൻ ലഭിക്കും. അപ്പോൾ അയാൾ ഒന്ന് ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്നാൽ എന്റെ ഒരു കണ്ണ് അങ്ങ് എടുത്തേക്കൂ. കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും ചിന്തിച്ചാൽ ഏറെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയല്ലേ? മറ്റുള്ളവരുടെ സന്തോഷവും വിജയവും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഉണ്ടാകുന്ന ഒരു ചെറിയ കുശുമ്പ് അല്ലെങ്കിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത, അതിനെയാണ് നമ്മൾ അസൂയ എന്നൊക്കെ വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും ഈ വികാരം തോന്നിയിട്ടില്ലേ? ഇല്ല എന്ന് നമ്മൾ പുറമേ പറഞ്ഞാലും മനുഷ്യ സഹജമായ ഒന്നാണ് ഈ അസൂയ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വികാരം ഉണ്ടാകുന്നത്? അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? നമുക്കൊന്ന് പരിശോധിച്ചാലോ? എന്താണ് ഈ അസൂയയുടെ മനഃശാസ്ത്രം? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ അസൂയ എന്നത് വെറും ഒരു നെഗറ്റീവ് വികാരമല്ല. അത് നമ്മുടെ മനസ്സ് നമുക്ക് തരുന്ന ചില സൂചനകളാണ്. അതിനെക്കുറിച്ച് പ്രധാന കാര്യങ്ങൾ ഞാൻ ഇനിയൊന്ന് സൂചിപ്പിക്കാം. താരതമ്യപ്പെടുത്തൽ, അതിനൊരു തിയറി തന്നെയുണ്ട്, സോഷ്യൽ കമ്പാരിസൺ തിയറി. നമ്മളെപ്പോഴും നമ്മളെക്കാൾ മികച്ച നിലയിലുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യാറുണ്ട്, ശരിയല്ലേ? അതായത് സോഷ്യൽ കമ്പാരിസൺ. ഇതാണ് അസൂയയുടെ പ്രധാന കാരണം. മറ്റൊരാൾക്ക് ലഭിച്ച ഭാഗ്യം അല്ലെങ്കിൽ വിജയം നമ്മളിൽ കുറവുണ്ടെന്നങ്ങ് തോന്നുകയാണ്. അടുത്തതായി എടുത്തു പറയേണ്ടത് ആത്മവിശ്വാസക്കുറവാണ്, അതായത് ഇൻസെക്യൂരിറ്റി ആൻഡ് ലോ സെൽഫ് എസ്റ്റീമാണ്. നമ്മളിൽ പലർക്കും നമ്മളെക്കുറിച്ച് തന്നെ ഒരു സുരക്ഷിതമില്ലായ്മ അനുഭവപ്പെടാറില്ലേ? സ്വന്തം കഴിവിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തപ്പോഴാണ് മറ്റുള്ളവരുടെ നേട്ടങ്ങളെ നാം അസ്വസ്ഥമാക്കുന്നത്. അടുത്തതായി എടുത്തു പറയേണ്ടത് അപകർഷതാബോധമാണ്, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ മറ്റുള്ളവരെക്കാൾ താഴെയാണോ എന്ന ചിന്ത മനസ്സിനെ വേട്ടയാടുമ്പോൾ അത് മറ്റുള്ളവരോടുള്ള ദേഷ്യമായും അസൂയയായും ഒക്കെ അങ്ങ് പുറത്തു വരും. ഇനി മറ്റൊരു കാരണം കൂടിയുണ്ട്, അതായത് പരിണാമപരമായ ആവശ്യകത, എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആണത്. പണ്ട് കാലത്ത് നമ്മളെ മനുഷ്യനുണ്ടായ കാലത്ത് അതിജീവനത്തിനായി വിഭവങ്ങൾ പങ്കിട്ടെടുക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ പിന്നിലായി പോകുമോ എന്ന ഭയത്തിൽ നിന്നാണ് മനുഷ്യരിൽ വികാരം പരിണമിച്ചിട്ട് ഉണ്ടായതെന്നാണ് എവല്യൂഷണറി സൈക്കോളജി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും സ്വാഭാവികമായ ഒരു വികാരമാണ്. ഇനി ലക്ഷ്യങ്ങളെ തിരിച്ചറിയലും പ്രധാനമാണ്. അസൂയ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം എന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടി കൂടിയാണ്. മറ്റൊരാളുടെ പുതിയ കാർ കണ്ട് അസൂയ തോന്നുമ്പോൾ ശരിക്കും നമുക്കും ഒരു കാർ വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലേ? അതല്ലേ അവിടെ പ്രകടമാകുന്നത്? ഇവിടെയാണ് നമ്മൾ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധുവിനോ വലിയ വിജയം ഉണ്ടാകുമ്പോൾ മനസ്സിന്റെ ഒരു കോണിലെങ്കിലും ചെറിയ വിഷമം തോന്നാറുണ്ടോ? സോഷ്യൽ മീഡിയകളിൽ മറ്റുള്ളവരുടെ സന്തോഷകരമായ ചിത്രങ്ങൾ കാണുമ്പോൾ എന്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ പരാജയ വാർത്തകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആശ്വാസം തോന്നാറുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം അതെ എന്ന ഉത്തരമെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഭയപ്പെടേണ്ടതുമില്ല. നിങ്ങളൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈ വികാരം നമ്മുടെ മനസമാധാനം കളയുന്നുവെങ്കിൽ നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. അസൂയയെ എങ്ങനെ നല്ലൊരു ഊർജമാക്കാം? അസൂയയെ നമുക്ക് പോസിറ്റീവായി മാറ്റിയെടുക്കാനും കഴിയും. അതിനെ മനഃശാസ്ത്രത്തിൽ പെനൈൻ എൻവി എന്ന് വിളിക്കാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ വിജയം കണ്ട് നമുക്ക് അസൂയപ്പെട്ട് അവരെ നശിപ്പിക്കാൻ നോക്കാതെ അവർക്ക് സാധിക്കുമെങ്കിൽ എനിക്കും കഠിനാധ്വാനം ചെയ്താൽ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. നേരെ മറിച്ച് മറ്റുള്ളവർ

മറ്റുള്ളവരുടെ വലിയ നേട്ടങ്ങളെക്കാൾ എത്ര വിലപ്പെട്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയിരുന്ന് നമ്മൾ പങ്കിടുന്ന ആത്മാർത്ഥമായ ചിരികൾ. ആ ഒരു തിരിച്ചറിവുണ്ടായാൽ മനസ്സ് ശാന്തമാകും, അസൂയ പമ്പ കടക്കും. ഇങ്ങനെ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഈ ദിവസത്തെ വരവേൽക്കാം. ഞാൻ നിങ്ങളുടെ ഖാൻ കരീം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മയ്യനാട് എച്ച് എസ് എസിലെ അൺഎയ്ഡഡ് സെക്ഷൻ പ്ലസ് വൺ വിഭാഗത്തിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921555510. അഞ്ചു തരം സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് സമയം. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മസ്റ്ററിംഗ് ആണ് നടത്തേണ്ടത്. 30 രൂപയാണ് സർവീസ് ചാർജ്. കിടപ്പിലായവർക്കും മറ്റും വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താൻ 50 രൂപ സർവീസ് ചാർജ് ഈടാക്കും. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല കുഫോസിൽ MBA LLM കോഴ്സുകളിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 21 തീയതി 10 മണിക്ക് നടക്കും. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന സാക്ഷ്യപത്രം, സംവരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണം. കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് പദ്ധതിയായ ഹോ പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഹോപ്പ് പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. കൊല്ലം ചാമക്കടയിലുള്ള ഡി ക്യാപ് സെന്ററിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497900200. മറ്റൊരു നമ്പർ 9048042066. ഈ കേരളം ഡിജിറ്റൽ ഹബ് കൊല്ലത്ത് SN കോളേജ് ജംഗ്ഷന് സമീപമുള്ള മുണ്ടക്കൽ റോഡിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട തൊഴിൽ, വനിതാ, ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. കൊല്ലം മേയർ ശ്രീ AK ഹഫീസ് അധ്യക്ഷനായിരിക്കും. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8182952207.
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: കവിത എസ് ജാനകി, ഓർമ്മയായി.

പട്ല എന്ന ചെറുഗ്രാമത്തിൽ 88 സംവത്സരങ്ങൾ മുന്നേ സിസ്റ്റി

അരങ്ങു തകർ തവർ പാട്ടുപാടി. പതിനേഴു ഭാഷകളിൽ ഏകാന്ത ഗാനങ്ങൾ യുഗ്മ

ദൂതികർ പുരുഷ ശബ്ദത്തെയും അനുകരിച്ചു. കനിവായി ദൈവം കൊടുത്തതാം മാന്ത്രിക ശബ്ദത്തെ.

മലയാള ഭാഷയ്ക്കു നൽകിയവർ ചിരിക്കുവാൻ ചിന്തിക്കാൻ കരയിപ്പിച്ചിടാനും ചലച്ചിത്ര ഗാനങ്ങൾ എത്രയേറെ. 2013 രാജ്യമോ പത്മ

0: നന്ദി.
1: അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ. കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474239311. കൊച്ചുകുട്ടികൾക്കായുള്ള

0: கொல்லம் சுப்ரீம் 1 கிராம் டிசைனர் ஜுவல்லரி, திருவேன்றம், கொல்லம், எர்ணாகுளம், ஆலப்பி அண்ட் கலிக்கட்.
1: காதோடு காதோரத்திலும் മറ്റ് ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. 9 മണി വരെ പെട്ടെന്ന് ഫോണെടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് വിളിക്കുക, ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809031311. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
3: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ കാതോടുക വേശലാമിന്റെ രത്ന

0: സൂര്യമോഹന്റെ മകൻ സൂര്യമോന്റെ ബർത്ത്ഡേ ആണെന്ന് മോന് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യം
1: സന്തോഷം. അപ്പോ രത്നചേച്ചിയുടെ മകൻ സൂര്യയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിനാശംസകൾ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത കോളിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഹലോ,
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഇതാരായത്? പറയൂ, ഇന്ന് ആർക്കാണ് ആശംസ? എന്താ കൊച്ചുമോന്റെ പേര്?
2: ആരവ്.
1: ഓക്കെ, അപ്പൊ ആരവിന് നല്ലൊരു ആശംസ പറഞ്ഞോ കേട്ടോ. ഓക്കെ ആരവ്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെയും 1000 ജന്മദിനാശംസകൾ. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
3: മായ തിരുമല.
1: പറയൂ മായ ചേച്ചി.
3: ആ, നമ്മുടെ വിക്കി മാഡത്തിന്റെ മോൻ എന്റെ ഹൃദയം നിറഞ്ഞ പിന്നെ തോമസ് ഒക്കെയായാലും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കുറച്ചല് അറിയിച്ചു. നല്ല ഒരു കവിത തന്നെ അദ്ദേഹത്തിന്.
1: ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ സന്തോഷം കേട്ടോ. അജിച്ചി വിളിച്ചാൽ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാമാരാണെന്ന്. ഹലോ,
4: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
1: ആ, ഇത് ആരാ? ഇത്
4: ഞാൻ ദക്ഷിത്.
1: ദക്ഷിത്? ഓക്കെ ദക്ഷിത്, പറയൂ, ആർക്കാ ആശംസ?
4: എന്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. പേര് വിമൽകുമാർ.
1: ശരി, പപ്പയ്ക്ക് ആശംസ പറഞ്ഞു.
4: ആ, പറയുന്നുണ്ട്. എന്റെ പപ്പയ്ക്ക് 1000 ആശംസകൾ.
1: പേരെന്താ പറഞ്ഞ പപ്പയുടെ?
4: വിമൽകുമാർ.
1: ഓക്കെ, വിമൽകുമാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ. വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
5: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
1: ആരാ ഇത്?
5: ഞാൻ പള്ളിത്തോട്ടം സെഞ്ചുറി നഗറിൽ നിന്ന് ടെറൻസ്.
1: ഓക്കെ, ഇന്ന് ആർക്കാണ് ആശംസ?
5: എന്റെ തെങ്ങടെ മോന്റെ ബർത്ത്ഡേ ആണ്.
1: പേരെന്താണ്?
5: ജോബിൻ ജോസ്.
1: ആശംസ പറഞ്ഞോട്ടോ ജോബിന്.
5: എല്ലാവിധ ഒരു 100 പെരുന്നാൾ ആശംസകൾ.
1: ഓക്കെ ജോബിൻ ജോസ്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെയും 1000 ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
1: ആരാണ്?
6: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു 17.
1: ഇത് ആരേ സംസാരിക്കുന്നേ?
6: ബിന്ദു പരവൂരുന്ന്.
1: ശരി, എന്താ മോന്റെ പേര്?
6: മോന്റെ പേര് ദേവനന്ദ്.
1: ദേവനന്ദ്, ആശംസ പറഞ്ഞു ദേവനന്ദിന്.
6: എന്റെ മോന്
1: ദേവനന്ദിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെയും ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
7: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
1: ഇതാരാ ഇത്? പറയൂ ജയചേച്ചി.
7: ഇന്നലെ എന്റെ നാത്തുവിന്റെ കൊച്ചുമോന്റെയും മോടെയും ബർത്ത്ഡേ ആയിരുന്നു.
1: ഓക്കെ,
7: അവർക്ക് എന്തൊക്കെ ആശംസ പറയാനായിരുന്നു. കൊച്ചുമോന്റെ പേര് ദേവൂട്ടൻ.
1: ദേവൂട്ടൻ.
7: മോടെ പേര് സ്വാതി. വീട്ടിൽ വിളിക്കുന്ന പൊന്നീന.
1: അപ്പം
7: ദേവൂട്ടൻ, ദേവൂട്ടനും പൊന്നിക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമാശംസകള്. മാമന്റെ മാമിയുടെ.
1: ഓക്കെ, ദേവൂട്ടനും പൊന്നിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെയും ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
8: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
1: ആരാ ഇത്?
8: ഇത് കലക്കയോട് നിന്ന് സുജ.
1: പറയൂ, ആർക്കാ ആശംസ?
8: എന്റെ ഇളയ അമ്മാവിര മോയ് ദിലീപ്. ദിലീപിന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. അവനെ വീട്ടിൽ വിളിക്കുന്ന അപ്പൂന്ന്. ഹാപ്പി ബർത്ത്ഡേ പറ.
1: ഓക്കെ, ദിലീപ് എന്ന അപ്പു അല്ലേ? ആശംസ പറഞ്ഞോ ചേച്ചി.
8: ഹാപ്പി ബർത്ത്ഡേ ദിലീപേ.
1: ഓക്കെ, ഇപ്പൊ ദിലീപിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെയും ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം ആണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ 9 സമയമുണ്ട്. ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. സമയം 8 കഴിഞ്ഞ് 36 ആയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗാനത്തിലേക്ക് പോവാണ്. ഗാനം വരുന്ന സമയത്തും പ്രിയ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474-293-1111. കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ മോളെ,
0: ഗുഡ് മോർണിംഗ്.
1: പള്ളിമുക്കിൽ സുൽഭത്തി ചേച്ചിയാ. എന്റെ കൊച്ചുമോളുടെ മാക്കുറപ്പേക്കലായിരുന്നു കല്യാണത്തിന്റെ,
0: ചെറുക്കൻ്റെ
1: വീട്ടിൽ പോയി. വെള്ളിയാഴ്ചയായിരുന്നു, കിട്ടിയില്ല മോളെ, വിളിച്ചിട്ട് കിട്ടിയില്ല. ഹയാത്തി വെച്ചായിരുന്നു, അതിനൊരു ആശംസ പറയണായിരുന്നു. കൊച്ചുമോളുടെ പേര് ഹാജറ, പയ്യന്റെ പേര് ഷാമോൻ. അങ്ങനെ ആശംസ പറയണ മോളെ.
0: ഷാമോൻ ഹാജറ അല്ലേ? രണ്ടു പേർക്കും ആശംസകൾ കേട്ടോ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കുന്ന നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഒപ്പം മെസ്സേജ് അയക്കുന്ന നമ്പർ 9809901311. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
2: ഞാൻ മിനി ഷെറഫ്.
0: ഓക്കെ, മിനി ഷെറഫ്.
2: എനിക്ക് ആശംസ പറയാനുള്ളത് വീട്ടിലെ എല്ലാവർക്കും,
0: എല്ലാവർക്കും ആശംസകൾ അല്ലേ. ഓക്കെ, സന്തോഷം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ ഹലോ, കേക്കാമോ? ഹലോ
3: ഹലോ.
0: ആ, പേര് പറയൂ.
3: ഹലോ.
0: ആ, എനിക്ക് കേക്കാം, പേര് പറയാമോ?
3: എന്റെ പേര് ശാന്ത. ഞാൻ പരവൂരിൽ നിന്ന് വിളിക്കുക. ഞാൻ എന്റെ സംശയം ചോദിക്കാനെ കൊണ്ട് വിളിക്കുന്നതാണ്. വഴക്ക് പറയല്ലേ, ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പേ റുമാറ്റോളജി എന്ന് പറയുന്ന അതിന്റെ ഒരു ഡോക്ടർ വന്നായിരുന്നല്ലേ. ഡോക്ടർ അത് ഏത് ആശുപത്രിയിലേക്ക് ഞാനൊന്ന് പറഞ്ഞു തരുമോ?
0: നമുക്ക് അത് പ്രോഗ്രാമിന് ശേഷം ഒന്ന് അമ്മ ഈ ഫോൺ നമ്പറിൽ വിളിക്കും, നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഈ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ലൈവ് ഇരിക്കുന്നു കിട്ടുന്നില്ല. ഈ പ്രോഗ്രാമിന് ശേഷം വിളിക്കുക, ഈ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോകുന്നു,
4: നോക്കാം. വ്യക്തി
0: ഓക്കെ, അടുത്ത ഒരു കോളിലേക്ക് കൂടെ പോകുന്നു.
5: ഹലോ
0: ഹലോ
5: ഹലോ,
0: നമസ്കാരം. ഇതാരേത്? പേര് പറയേ.
5: മുഹമ്മദ് ഇഹാൻ.
0: ആ ഓക്കെ, ഇന്ന് ആർക്ക് ആശംസ പറയുന്നേ?
5: എന്റെ കാക്കാടെ ബർത്ത്ഡേ ആയിരുന്നു.
0: പേരെന്താ?
5: റേയാൻ.
0: റേയാൻ. ഓക്കെ, അപ്പൊ റേയാൻ ആശംസ പറയണ്ടേ? ഓക്കെ ഓക്കെ, അപ്പൊ റേയാന് കമ്മിറ്റി റെഡി എവൻസികൻ്റെയും ആശംസകൾ കേട്ടോ. അപ്പോ ഗ്രീറ്റിംഗ്സ് ടൈമിൽ ചെറിയൊരു ഇടവേളയാണ്.

0: അഭിമാനത്തോടു കൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ, ആയർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ്. മെസ്സേജ് അയക്കഴിഞ്ഞ് 5 മിനിറ്റ് സമയമുണ്ട്. മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311. അടുത്ത കോൾ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
3: ആ,
2: പേര് പറയൂ. ശരി, ആർക്കാണ് ആശംസ? എനിക്ക് തന്നെ. ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ആണോ? ഓ ശരി, കേട്ടോളൂ കേട്ടോ, പരിപാടിയൊക്കെ കേട്ടോളൂ. ഓക്കെ, വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
4: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
4: ഞാൻ ഐടി നിന്ന് വിളിക്കുകയാണ്. സബിത എന്നാ എന്റെ പേര്.
2: ശരി.
4: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്.
2: 7 വയസ്സായി
4: മോക്ക്. മോൾ ഇവിടെ ഇല്ല, UKയിലാണ്.
2: ശരി.
4: മോളുടെ പേര് ഇസ്ര. ഇസ്ര അസാദ്.
2: ഓക്കെ ഓക്കെ,
4: ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കും.
2: ഇസ്ര അല്ലേ?
4: ആ, ഇസ്ര.
2: ഓക്കെ, ആശംസ പറഞ്ഞോളൂ.
4: എന്റെ മോക്ക് 1000 ജന്മദിനാശംസകൾ.
2: ഓക്കെ ഇസ്ര, മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ
5: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
2: ഇത് ആരായത്? ദക്ഷിത്. ഓക്കെ, ഇന്ന് ആർക്ക് ആശംസ? പേരെന്താ പാപ്പന്റെ? ആണോ? ശരി, അപ്പാപ്പന് ആശംസ പറഞ്ഞോ കേട്ടോ. ഓക്കെ, അപ്പാപ്പന് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെയും ജന്മദിനാശംസകൾ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ്, അതായത് മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞു. ഞാൻ ആദ്യത്തെ മെസ്സേജിലേക്ക് പോകുകയാണ്. എൻ്റെ പേര് വൈഷ്ണവി, ചാത്തന്നൂരിൽ നിന്നാണ്. എൻ്റെ മാമൻ്റെ മകൻ ആദികൃഷ്ണൻ്റെ പിറന്നാളാണ്, ഒരാശംസ പറയണേ. നാളെയാണ് മാമൻ്റെ മകൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവിയാണ് ചാത്തന്നൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദികൃഷ്ണയ്ക്കാണ് കേട്ടോ ആശംസ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആദികൃഷ്ണ, കമ്മിറ്റ് റേഡിയോ പെൻസുകളുടെയും ജന്മദിനാശംസകൾ. അടുത്ത മെസ്സേജ്, മോളെ ശ്രീലക്ഷ്മി, ചന്ദ്രികാമ്മയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആർ ജെ രത്നമോഹൻ്റെ മോനും പൊന്നി ദേവുട്ടൻ, പിന്നെ ഇന്ന് വിളിക്കുന്ന ബർത്ത്ഡേയും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രികാമ്മയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, സന്തോഷമാ. അടുത്ത മെസ്സേജ്, ഡിയർ ശ്രീ, ഹാവ് എ ഹാപ്പി സൺഡേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സൂര്യയ്ക്കും ദേവുവിനും പൊന്നൂനും ജന്മദിന ആശംസകൾ അറിയിച്ചിരിക്കുന്നത് നൂർജഹാൻ ചേച്ചിയാണ് മയ്യനാട് നിന്നും. സന്തോഷം ചേച്ചി. അടുത്ത മെസ്സേജ്, കഴിഞ്ഞയാഴ്ച ജന്മദിനം ആഘോഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എമ്മിക്കുട്ടന് ഒരുപാട് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അഫ്രാസ് ഇക്കായാണ് കേട്ടോ. ഓക്കെ, പൊന്നൂട്ടന് ആശംസകൾ കേട്ടോ. അതോടൊപ്പം തന്നെ എമ്മിക്കുട്ടൻ, എമ്മിക്കുട്ടൻ എന്നാണ് പേര്, എമ്മിക്കുട്ടൻ ആശംസകൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ. ജന്മദിനം വൈകിപ്പോയി എന്ന് തോന്നുന്നു ആശംസ അറിയിക്കാൻ. ഓക്കെ, അങ്ങനെ മെസ്സേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വായിച്ചതും എത്രയും മെസ്സേജ് നമുക്കിന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ്സ് ടൈമാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കാൻ നമ്പർ 0474-293-1111.

0: ഓക്കെ, ഗ്രീറ്റിംഗ്സ് ടൈമിൽ നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേര് നിന്നും കൃഷ്ണ ചേച്ചിയാ മോളെ.
0: എന്റെ
1: മോക്ക് ഒരു ഞായറാഴ്ച പുല്ലരി ആശംസകൾ നേരുന്നു കേട്ടോ.
0: പിന്നെ
1: നമ്മളെ ആർ ജെ ആയ രത്ന മോഹൻ മോളുടെ മകന്റെ ബർത്ത്ഡേ ആണല്ലോ. ആ മകന് ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ആയിരം ആരോഗ്യ സൗഖ്യം നേരുന്നു. ഇന്ന് വിളിച്ച എല്ലാവർക്കും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
0: ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പൊ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികളുടെ ജന്മദിന ആശംസകൾ.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ.
1: ഹലോ മോളെ, ഞാൻ ചന്ദ്രിക. മോളെ മെസ്സേജ് അയച്ചാണ്, അത് എനിക്കൊരു കാര്യം കൂടെ പറയണ്ടായിരുന്നു. ഇന്നലെ എന്റെ ബർത്ത്ഡേ പറഞ്ഞ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ.
0: ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പോ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ജന്മദിന ആശംസകളൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ജന്മദിനം വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ഏറ്റ പറയുകയാണ് ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കൊല്ലത്തെ കടപൂർ എന്ന സ്ഥലത്തെ ഇടവഴികളിലൂടെ ചിത്രശ്രമങ്ങൾക്ക് പിന്നാലെ ഓടി നടന്ന ഒരു കുസൃതി പയ്യനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പാരീസ് വിശ്വനാഥൻ എന്ന പേരിൽ ലോകത്തിൻ്റെ നെറുകയിലിരുന്ന് ചിത്രമെഴുതുമ്പോൾ കൊല്ലത്തുകാർക്ക് അതിൽ അഭിമാനിക്കാം. കടപൂരിലെ ജനങ്ങൾക്ക് വിശ്വനാഥൻ ഇന്നും അവരുടെ സ്വന്തം വിശ്വനാണ്. ശില്പിയായ അച്ഛൻ വേലുവിൽ നിന്നാണ് വിശ്വനാഥൻ ചിത്രകലയുടെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത്. കൊല്ലം SN കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനായിരുന്നു. കലാലയ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മദ്രാസിൽ ചിത്രകല അഭ്യസിക്കാനായി അദ്ദേഹം പോയി. KCS പണിക്കരുടെ ശിഷ്യനായി ചിത്രകലയിൽ പ്രാവീണ്യം നേടി. ഫ്രാൻസിലെ പ്രശസ്തമായ കാൻസൂർ മോർ ചിത്ര പ്രദർശനത്തിൽ വിശ്വനാഥന്റെ ചിത്രങ്ങൾ അവാർഡിനായി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിത്ര പ്രദർശനത്തിനായി പോയ ഇന്ത്യൻ ചിത്രകാരന്മാരുടെ സംഘത്തിനോടൊപ്പം 1965 വിശ്വനാഥൻ പാരീസിലെത്തിയത്. തുടർന്ന് പാരീസ് എന്ന നഗരവുമായി പ്രണയത്തിലായ വിശ്വനാഥൻ അവിടെ സ്ഥിര താമസമാക്കി. അങ്ങനെ വിശ്വനാഥൻ പാരീസ് വിശ്വനാഥനായി മാറി. സിനിമാ സംവിധാനം, ഫോട്ടോഗ്രാഫി, സാഹിത്യം എന്നിവയിലും വിശ്വനാഥൻ തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്.
0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

0: റോബിൻ സിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ബാഗസ്. Bagas.
1: Bagas is spelled as B A G A S S E.
2: This is a noun. Bagas refers to the dry, pulpy, fibrous material that remains after crushing sugarcane or sorghum stalks to extract their juice. കരിമ്പിൽ നിന്നും നീര് വേർതിരിച്ചെടുത്ത ശേഷം അവശേഷിക്കുന്ന ഉണങ്ങിയ പൾപ്പ് അഥവാ കരിമ്പിൻ ചണ്ടി.
1: താങ്ക് യു ഓൾ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
2: കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. കുട്ടരൊക്കെ റെഡിയല്ലേ? പെട്ടെന്ന് തന്നെ വിളിച്ചോട്ടോ. വിളിക്കേണ്ട നമ്പർ 0474293111. ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ
3: ഹലോ,
2: ഇതാരാണ്? ആണോ കൃതി ആണോ? റിതി ആണോ? എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? പരവൂരോ? ഏത് ക്ലാസ്സിൽ പഠിക്കുവാ? ആണോ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? എന്താ ഇത്രയും ദിവസം വിളിക്കാതിരുന്നത്? പഠിക്കൂ പഠിക്കൂ.
4: കുട്ടികള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളരണ് മഞ്ഞ് മഞ്ഞത് തണു തണുക്കുന്ന പൊതുപ്പില്ലാത്ത കുട്ടികള് പൊതുപ്പില്ലാത്ത കുട്ടികള്.
2: ഇത് ആര് പഠിപ്പിച്ചു? ടീച്ചർ പഠിപ്പിച്ചത്. ഓക്കെ, കൊള്ളാം കേട്ടോ. പാട്ട് കേക്കാലോ? ഓക്കെ, ടാറ്റാ. ഓക്കെ, അപ്പൊ വിജയുടെ നല്ലൊരു ഗാനം കേൾക്കാം.

0: தயாரானா?
1: நடா,
0: ஒன் லாஸ்ட் டான்ஸ்.
1: ஓகேடா, போடே.
2: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകൂട്ടാടെ കഥോടുതരാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 9:22 ആണ്. അടുത്ത കോളിലേക്ക് പോകണം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഇത് ആരാ? ഇത്
3: ഞാൻ. എന്റെ പേര് അയാൻവിക.
2: അയാൻവിക.
3: വിക.
2: വികാസ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
3: കൊല്ലം ശക്തി വരെ.
2: ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
3: ഓക്കെ.
2: മോന്റെ പേര് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ആദ്യമാണോ അപ്പോ? ആദ്യമാണ്. മിടുക്കനാണല്ലോ.
3: ആണോ? കഴിഞ്ഞാഴ്ച വിളിച്ചത് കിട്ടിയില്ല.
2: ഓ, അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച തൊട്ടാണോ കേൾക്കാൻ തുടങ്ങി? ഇതിനു മുൻപ് കേട്ടിട്ടില്ല റേഡിയോ. കഴിഞ്ഞ ആഴ്ച മുതലാണോ കേട്ടു തുടങ്ങിയേ? ഓ ശരി. നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ എന്റെ പേര് അറിയാമോ? നേരത്തെ കേട്ടിട്ടുണ്ടോ? ആണോ? എവിടെയാ അപ്പ? അപ്പൊ ഇവിടെ അല്ലേ, സ്ഥലത്തല്ലേ? വേറെ സ്ഥലത്താണോ? പോയോ? അപ്പൊ ഇനി കാണാൻ പോണ്ടേ? ആഹാ, ശരി. വരും. വരുമ്പോ മിഠായി ഒക്കെ കൊണ്ടുവരുമല്ലോ. ആണല്ലേ, കൊണ്ടുവരുമോ? അതിങ്ങനെ നോക്കി ഇരിക്കുക കൊച്ചുകള്ളൻ.
3: അടുത്ത മാസം അച്ഛനും വരും.
2: വീണ്ടും മിഠായി കൊണ്ടുവരും. വിളിച്ചു പറഞ്ഞു എന്ത് മിഠായി ഒക്കെയാ വേണ്ടെന്നല്ലോ പറഞ്ഞോ? പറഞ്ഞു. ലിസ്റ്റ് ഒക്കെ കൊടുത്തു?
3: കൊടുത്തു.
2: ഓക്കെ, മിടുക്കൻ. ഓക്കെ മോനെ. അപ്പൊ ഇതെല്ലാം ഇനിയും വിളിക്കണം കേട്ടോ. പാട്ട് പാടുന്നുണ്ടോ?
3: പാട്ട് പാടുന്നുണ്ട്.
2: പാടിക്കോന്ന്.
3: പാട്ട്, ഒരു പാട്ട് ചെയ്യാൻ
2: മറന്നുപോയോ? അടുത്ത പ്രാവശ്യം ഓർത്ത് വെച്ചിട്ട് വിളിക്കോ. ഓർത്ത് വെച്ച് വിളിക്കണം, എന്നിട്ട് എനിക്ക് പാടിത്തരണം കേട്ടോ. ഓക്കെ മോനെ, ടാറ്റാ. അപ്പൊ നല്ലൊരു ഗാനം കേൾക്കാം.
4: ആ ആ ആ

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടാടെ കാതോടുകാരാണ്. വിളിക്കേണ്ട നമ്പർ 0474-294-1111. കോളിലേക്ക് പോണ. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാ? ഇത് എന്താണ്? അച്യുത. അക്ഷിത. ഓക്കെ, അക്ഷിത പറയൂ. അക്ഷിതക്കുട്ടി, അക്ഷിതക്കുട്ടി എന്തുണ്ട് വിശേഷം? അത് ആരാ പറഞ്ഞു തന്നെ സുഖമാണെന്ന്? അടുത്ത് നിന്ന് ആരാ പറഞ്ഞു തന്നെ? അമ്മയാണോ പറഞ്ഞു? അമ്മയുടെ പേരെന്താ അക്ഷിത?
1: ആഹാ,
0: അക്ഷിതക്കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുക? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? ഇഷ്ടാണോ? പഠിപ്പിക്കുന്നുണ്ടോ ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട്? ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത് ആരാ? ഏത് ടീച്ചറാ? ടീച്ചറിനാണോ അക്ഷിതയോട് ഏറ്റവും ഇഷ്ടം? ആഹാ, എപ്പോഴും വന്ന അക്ഷിത കുട്ടീന്ന് വിളിക്കോ? ആണോ? ശരി, ഏത് സ്കൂളിലാ അക്ഷിത കുട്ടി പഠിക്കുന്നേ? ശരി, ഓക്കെ. അപ്പോ അക്ഷിത കുട്ടിക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പഠിക്കോ, പഠിക്കോ.
1: അങ്ങ് വാന കോണിലെ നിന്ന് നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളില് ആമ ഇങ്ങനെ
0: ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ മോളെ. അപ്പൊ എന്തായാലും ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് കേൾക്കാം. ടാറ്റാ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ കാതോടുകതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോണ. ഹലോ,
1: ഹലോ,
0: ഇതാരായത്?
1: പ്രണവ്.
0: പ്രണവാണോ? ഹലോ പ്രണവ്. പ്രണവ്,
1: ഹലോ.
0: എന്താട്ടി രാവിലെ ഒരു മടി സംസാരിക്കാനൊക്കെ? ഒന്നുമില്ല, രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? കഴിച്ചോ? ഇല്ല ഇല്ല. അതെന്താ കഴിക്കാത്ത? താമസിച്ചോ ഉറക്കണീക്കാൻ? ഇനി കഴിക്കണം അല്ലേ? അതാണ് കുഞ്ഞിനൊരു ക്ഷീണം അല്ലേ? രാവിലെ ചായയാണോ പാലാണോ കുടിച്ചേ? ചായ കുടിച്ചു. ഓ ശരി. ഏത് ക്ലാസ്സിലാ പ്രണവ് പഠിക്കുന്നേ? ഒന്നിലാണോ? പ്രണവ് കുട്ടന് പാട്ട് പാടണോ? പാടിക്കോ. പാട്ട് പാടണ്ട. അപ്പൊ പാട്ട് കേക്കണം. ഏത് പാട്ടാ വേണ്ടേ? കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കും എന്നുള്ള പാട്ട് വേണം അല്ലേ? ആ കൈകുട്ട് പെണ്ണേ കൈകുട്ട് ആ പാട്ടല്ലേ? പാട്ട് കേക്കാം കേട്ടോ.

0: ഓക്കെ, കേട്ടോണ്ടിരിക്കുന്ന കൊച്ചുകൂട്ടാരുടെ കഥോടുകാരാണ്. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
1: ആദവ്
0: ശ്രീജേഷ്. സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയാ പറഞ്ഞേ, എന്തൊക്കെയാ നല്ല വിശേഷങ്ങൾ? ചേച്ചിയുടെ കൂടെ കളിക്കാം. പിന്നെ ഞായറാഴ്ച ഉണ്ട് അവധി, അതാണ് നല്ല വിശേഷം. രണ്ട് നല്ല വിശേഷങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ. കളിക്കാം, ഉറങ്ങാം, അല്ലേ? ശരി. അത് ശ്രീജേഷ് കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നോ? വിളിച്ചില്ലേ? തിരക്കായിരുന്നോ കഴിഞ്ഞ ഞായറാഴ്ച? എവിടെ പോയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച? അപ്പോ അതിന്റെ തിരക്കിലായിരുന്നു അല്ലേ, മറന്നുപോയപ്പോഴത്തേക്ക് വിളിക്കാൻ. ആ സാരയില്ല. ഇന്നിപ്പോ ഓടിക്കളിക്കാനൊക്കെ എപ്പോഴാ തുടങ്ങുന്നേ? അപ്പൊ ഇനി വൈകുന്നേരം അപ്പോഴത്തേക്ക് വേറെ ആളുകളൊക്കെ വരുമോ, കൂട്ടുകാരൊക്കെ വരുമോ? വേറെ ഇല്ല, ചേച്ചിയും അനിയനും മാത്രമേ ഉള്ളൂ. ചേച്ചിയും ചേട്ടനും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് പാടണോ? പാടിക്കോ.
1: പൂമരം കൊണ്ട് കപ്പലുണ്ട, കപ്പലില്ലാക്കുപ്പഴക്കാരി പങ്കായം പൊക്കി ഞാനിന്ന് നോക്കി അവളെന്നെ നോക്കി. പലപേരും ശിഷ്യന്മാരെ ഒന്നിച്ച് നോക്കി.
0: ഈ പാട്ടാണ് വേണ്ടത് അല്ലേ? ഓക്കെ, പാട്ട് കേൾക്കാം കേട്ടോ.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അങ്ങനെ നമ്മുടെ കൊച്ചുകൂട്ടാരുടെ കാതോട് കാതലും തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു അരമണിക്കൂറുടെ ഉള്ളൂ. പെട്ടെന്ന് കൂട്ടുകാരൊക്കെ വിളിച്ചോളൂ. വിളിക്കാൻ നമ്പർ 0474-293-1111. അടുത്ത കോൾ. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരാ? ഓക്കെ, ഏതൊക്കെയുണ്ട് ഇവിടെ
1: വിശേഷം?
0: അത് സ്കൂളിൽ ഇപ്രാവശ്യം ഒരു വിശേഷം ഇല്ലായിരുന്നു ഈ ആഴ്ച. ഹോംവർക്കൊക്കെ ചെയ്തായിരുന്നോ കൃത്യമായിട്ട് ഈ ആഴ്ചത്തെ? നാളത്തേക്കുണ്ടോ? നാളത്തേക്കൊന്നും ചെയ്യാനില്ല. ആണോ? ഹാപ്പി ബർത്ത്ഡേ. എത്ര വയസ്സാകും നാളെ? ആഹാ, ശരി. അങ്ങനെ 7 വയസ്സ് തികയാൻ പോവാണ് ചായക്കുട്ടിക്ക് അല്ലേ? അപ്പൊ നാളെ സ്കൂളിൽ മിഠായി കൊണ്ടുപോകോ. സ്കൂളിൽ മിഠായി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും അല്ലേ. അപ്പൊ മിഠായി ഒക്കെ കൊണ്ടുപോകണം കേട്ടോ. കൊടുത്തോ കൊടുത്തോ.
1: ഹലോ
0: ഹലോ, ചേച്ചിയുടെ പേരെന്താണ്? ഗുഡ് മോർണിംഗ്. എന്താ ചേച്ചിയുടെ പേര്? എന്തോ? ഷഫ്ന ആണോ? ഓ ശരി. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് ചേച്ചി പഠിക്കുന്നേ? ഓക്കെ ശരി. ഇന്ന് രണ്ടുപേരോട് ചേർന്നാണോ പാട്ട് പാടാൻ പോകുന്നേ? ആ പാടിക്കോ. ഓക്കെ, അപ്പൊ ആ പാട്ട് കേൾക്കാം. എന്താ?
1: ഓക്കെ.

0: ഓക്കെ, കേട്ടോണ്ടിരിക്കുന്ന കൊച്ചുകുട്ടാട്ടെ കഥ തുടരാണ്. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാ? ഇത്
1: റിഷാൻ.
0: റിഷാൻ എവിടെ നിന്നാണ് റിഷാൻ മോൻ വിളിക്കുന്നേ?
1: കുരിപുര.
0: ശരി റിഷാൻ മോനെ, ഏത് ക്ലാസ്സിൽ പഠിക്കുവാ? മൂന്നാം ക്ലാസ്സിൽ. ഓക്കെ, റിഷാൻ മോന്റെ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളേ? അനിയത്തിയുടെ പേരെന്താ? സാറക്കുട്ടി ഉണ്ടോ അടുത്ത്? ഉറക്കം എണീറ്റോ? ഓക്കെ, സാറക്കുട്ടിയുടെ കയ്യിലും കൂടെ കൊടുക്കോ. സാറക്കുട്ടി, സാറക്കുട്ടി, സുഖാണോ? ഗുഡ് മോർണിംഗ് സാറക്കുട്ടി. ചേട്ടൻ വിളിക്കുമ്പോ മാറി നിൽക്കുമായിരുന്നോ? സാറക്കുട്ടി വിളിച്ചപ്പോ കിട്ടിയില്ല, അങ്ങനെ ചേട്ടനെ കൊണ്ട് വിളിപ്പിച്ചു ആണോ? ആ ഓക്കെ. ഇപ്പൊ സാറക്കുട്ടി പാട്ടൊക്കെ പാടുന്ന ആളല്ലേ, ഇന്ന് പാട്ട് പാടണ്ടേ നമുക്ക്? എന്നാ ഒരു പാട്ട് പാടിക്കോ. പാടിക്കോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ സാറക്കുട്ടി. അപ്പൊ ഇനി എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ. ചേട്ടൻ്റെ കൊടുത്തേ.
2: ഹലോ
0: ആ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പച്ച പരിഷ്കാരി. ഇനി പച്ച പരിഷ്കാരി മോന് പാടണോ?
2: വേണ്ട
0: വേണ്ട, പാട്ട് കേട്ടാ മതി. എന്നാ പാട്ട് കേക്കാം കേട്ടോ.

0: ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കഥയോട് കഥയാണ്. നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോകാണ്ട് നോക്കാം. മരടന്ന് ഹലോ
1: ഹലോ
0: ഹലോ
1: ഹായ്
0: ഹായ്, ഇത് ആരാ? ഇത്
1: എന്റെ പേര് ദക്ഷിത് എന്നാണ്.
0: ദക്ഷിത്? ശരിയാ. ദക്ഷിത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചായിരുന്നു അല്ലേ?
1: ഇല്ല,
0: ഇല്ലായിരുന്നു.
1: അയ്യോ, ആ ദക്ഷിത് അല്ല,
0: ചെറുതായിട്ട് നാള് മാറിപ്പോയെന്ന് തോന്നുന്നു.
1: ഞാൻ വിളിച്ചത് ഒരു മാസം ഉണ്ടായി.
0: ഒരു മാസമായി? ഓക്കേ. ഈ ദക്ഷിത് എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ ചന്ദനത്തോപ്പിൽ നിന്നാണ് വിളിക്കുന്നേ. കുഴിയം.
0: ഓക്കേ, ഏത് ക്ലാസ്സിൽ പഠിക്കുവാ?
1: ഞാൻ 7-ാം ക്ലാസ് പഠിക്കുവാണ്.
0: ആ, വലിയ ആളുകളെ പോലെയാണല്ലോ സംസാരിക്കുന്നേ, ഭയങ്കര ഗൗരവത്തില്. അതെന്താ അങ്ങനെ? ഇല്ല, ഇങ്ങനെയാണ് സംസാരിക്കാറുള്ള ഞാൻ. ആണ്, ഇങ്ങനെ സംസാരിച്ചാ മതി, കൊള്ളാം, രസമുണ്ട് കേക്കാൻ കേട്ടോ. നല്ലോണൊക്കെ ഇങ്ങനെ വാക്കുകളൊക്കെ എടുത്തെടുത്ത് സംസാരിക്കുന്നുണ്ട്. പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ഇല്ല. പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കുവോ സ്കൂളിൽ? വേറെ
1: എന്തെങ്കിലും
0: ഡ്രോയിങ്ങില്? ഓക്കെ, അപ്പൊ ചിത്രകാരനാണ്, അതാണ് ഒരു ഗൗരവം അല്ലേ. ഇന്ന് രാവിലെ ഗ്രീറ്റിംഗ്സിന് വിളിച്ചത് ദക്ഷിതാണോ? അതാണ്, എവിടെ ഈ പേര് ഞാൻ കേട്ടതൊട്ടൊരു ഓർമ്മയുണ്ടായിരുന്നു. അച്ഛന്റെ പേര് വിമൽ എന്നായിരുന്നോ?
1: വിമൽകുമാർ,
0: അതും എനിക്ക് ഓർമ്മയുണ്ട്. ശരി, എന്തായാലും അച്ഛൻ ഒരിക്കൽ കൂടി ആശംസ പറഞ്ഞോളൂ.
1: എന്റെ അച്ഛന് 1000 ജന്മദിന ആശംസകൾ.
0: ഓക്കെ, അച്ഛനോട് നേരിട്ട് പറഞ്ഞായിരുന്നോ?
1: നേരിട്ട് പറയാൻ പറ്റില്ല, കാരണം എന്റെ പപ്പ മൂന്നാറിലാണ്.
0: മൂന്നാറിലാണ് ജോലി ചെയ്യുന്നത്?
1: അല്ലല്ല, അവിടുത്തെ മീറ്റിംഗിന് പോയതാ.
0: മീറ്റിംഗിന് പോയിരിക്കുവാണ്. ഓക്കെ, ശരി, ഇന്ന് വരും. അപ്പൊ വരുമ്പോ പറയണം കേട്ടോ, റെഡി ഒന്നും ആശംസ പറഞ്ഞു പറയണം. ഓക്കെ
1: ഓക്കെ
0: മോനെ, അപ്പൊ ടാറ്റാ, അടുത്താഴ്ച വിളിക്കണേ.

0: കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകൂട്ടുകാരുടെ കഥോടുകതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത കോളിലേക്ക് പോണ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ്? എന്താണ്? രഞ്ജിത്ത് ആണോ? ആ രഞ്ജിത്ത്, രഞ്ജിത്ത് കുട്ടൻ, എവിടുന്നാ വിളിക്കുന്നേ? ഹലോ, ഒന്നും കേക്കാൻ പറ്റുന്നില്ല രഞ്ജിത്തേ. ഓക്കെ, കാശി. ആ അതാണ് നല്ലത്. കാശി കുട്ടൻ ഏത് ക്ലാസ്സിൽ പഠിക്കുക?
1: ഫസ്റ്റ്
0: സ്റ്റാൻഡേർഡ് അല്ലേ? ഓക്കെ. അപ്പൊ ഓ, എനിക്ക് രഞ്ജിത്ത് എന്നൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്, പക്ഷെ രഞ്ജിത്ത് അല്ല എന്നാണ് എന്റെ ഒരു ധാരണ. ശരിക്കുള്ള പേര് രഞ്ജിത്ത് നല്ലല്ലോ. അല്ല, പോട്ടെ, കാശി തന്നെ വിളിക്കാം അല്ലേ? ആ കാശി ആരൊക്കെയാ വിളിക്കുന്നേ? അമ്മയും അച്ഛനും ആണ് കാശി എന്ന് വിളിക്കുന്നത്. അപ്പൂപ്പ വിളിക്കും. അപ്പൊ ഇനിയും ഉണ്ട് ആളുകള്. അവരെല്ലാം കാശി എന്നാ വിളിക്കുന്നേ ആണോ? അപ്പൊ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ എങ്ങനെ വിളിക്കും? അവിടുത്തെ ആന്റിമാര് എല്ലാരും എങ്ങനത്തെ വിളിക്കും? ചേട്ടന്മാര് കാശി എന്ന് വിളിക്കും. കാശി കുട്ട സ്കൂളിൽ വെച്ച് വിളിക്കുവോ? ആരാത് വിളിക്കുന്നേ സ്കൂളില്? ഓക്കെ, ആ അത് രഞ്ജിത്ത്. ആ ഓക്കെ, നല്ല പേര് കേട്ടോ. ശരി മോൻ, മോനിന്ന് ഏത് പാട്ടാ വേണ്ടത്?

ഓക്കെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കഥോടു കഥയുടെ സമാപിക്കുകയാണ്. എല്ലാ കൊച്ചു കൂട്ടുകാരോടും സ്നേഹത്തോടെ ടാറ്റ പറയാണ് ശ്രീലക്ഷ്മി.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: Be happy, man. Hey, be happy.

0: പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വയ്ക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ, ആയർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: और जैसे कि हमने कहा ये हमारा सीधा प्रसारण है, तो जल्दी जल्दी कॉल कीजिएगा. हाँ जी, शायद कॉलर आ गया है. हेलो, दिल की आवाज में स्वागत.
3: हेलो जी, नमस्ते.
2: नमस्ते, कैसे हो?
3: ठीक है, आप ठीक है?
2: और सुनाओ.
3: अबे अच्छा मौसम है सुबह से.
2: हाँ जी जी जी.
3: तो अगर हवा नहीं है.
2: अच्छा, अभी वो भी प्रॉब्लम हो गया. ओके जी,
3: अभी कपड़ा साफ करके रूम में लगा ले तो अच्छा ठीक हो जाए.
2: और सुनाओ, कौन सा गाना चाहिए?
3: आप सुनाओ प्यार की एक कहानी.
2: आज सुनाओ प्यार की एक कहानी, बहुत प्यारा गाना है. तो आपके लिए प्यार सा गाना हम जरूर लगा देंगे. और दिल की आवाज में बुलाने के लिए शुक्रिया.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പൂരിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മയ്യനാട് HSSലെ അൺഎയ്ഡഡ് സെക്ഷൻ +1 വിഭാഗത്തിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921555510. അഞ്ചു തരം സാമൂഹിക സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് സമയം. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മസ്റ്ററിംഗ് ആണ് നടത്തേണ്ടത്. 30 രൂപയാണ് സർവീസ് ചാർജ്. കിടപ്പിലായവർക്കും മറ്റും വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താൻ 50 രൂപ സർവീസ് ചാർജ് ഈടാക്കും. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല കുഫോസിൽ MBA LLM കോഴ്സുകളിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 21 10 മണിക്ക് നടക്കും. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന സാക്ഷ്യപത്രം, സംവരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണം. കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് പദ്ധതിയായ ഹോ പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഹോപ്പ് പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. കൊല്ലം ചാമക്കടയിലുള്ള DCAP സെന്ററിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497900200. മറ്റൊരു നമ്പർ 9048042066. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.
2: ഹലോ, നമസ്കാരം. അപ്പോൾ ദാ സമയം 12 മണിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മന ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ഫിലോമിനയാണ്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04-74-293-1111. നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
3: ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: പേര് പറയൂ ചേട്ടാ.
3: ഞാൻ ജുബേരി, കൂട്ടിക്കടയിൽ.
2: ഓ സോറി ചേച്ചി, പിന്നെ
3: കുഴപ്പമില്ല.
2: ഓക്കെ, അപ്പൊ എന്നെ മനസ്സിലാകൂ ചേച്ചിക്ക്.
3: ഇത് ആരാണ്?
2: എന്റെ പേര് ഫിലോമിന.
3: ഓ, ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. കിട്ടിയില്ലായിരുന്നു.
2: അതെ. ഓക്കെ ചേച്ചി, പിന്നെ കിട്ടിയില്ലേ? സന്തോഷമായി. ആ, സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിക്ക് സുഖമാണോ?
3: കുഴപ്പമില്ല,
2: നന്നായിട്ട് പോണ.
3: ഇവിടെ ഈ റെയിൽവേ പാളം അടുത്തായോണ്ട് വണ്ടി വന്ന് കേൾക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു
2: തീർക്കില്ല. അപ്പൊ ചേച്ചി, ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ?
3: ഞാന് ഗസലിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് മോളെ.
2: അപ്പൊ നമുക്ക് സമയം കളയണ്ട, പാട്ട് കേൾക്കാം.
3: ഓക്കെ ഓക്കെ
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പറഞ്ഞോളൂ ചേച്ചി.
1: ഞാൻ മുണ്ടക്കന്ന് ജയ വിളിക്കുന്ന
0: പിന്നെ
1: കൊച്ചുമോളെ ബർത്ത്ഡേ ആയിരുന്നു.
0: കൊച്ചുമോളുടെ പേരെന്താണ്
1: ചോദിച്ചിട്ടുണ്ട്.
0: കൊച്ചുമോളുടെ പേരെന്താണ്?
1: ഐശ്വര്യ.
0: ഐശ്വര്യ, ഓക്കെ. അപ്പൊ ഐശ്വര്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് ഐശ്വര്യക്ക് വേണ്ടി ഗാനം കേൾക്കാം.
1: ഓക്കെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമിനയാണ്. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ ചേച്ചി. ആ പറഞ്ഞോളൂ. പിന്നെ സുഖമായിട്ടിരിക്കുന്നോ? കുറച്ചുകൂടെ ഉറക്കെ പറയാ. നോക്കോ.
1: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഏത് പാട്ടാ പറഞ്ഞേക്കുന്നേ?
1: മോഹൻലാലിന്റെ പ്രജയില്.
0: പ്രജയില്? ഇത് ആർക്കെങ്കിലും വേണ്ടിയാണോ ഈ പാട്ട്?
1: എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടി. അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ശരി ചേച്ചി.

0: അഭിമാനത്തോടുകൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകളുണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ ആയർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.
1: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോണിൻ പ്രോഗ്രാം.
2: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, ഇരുട്ടിലാക്കിയോ പവർ കട്ട്? ശ്രോതാക്കൾ പറയട്ടെ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
3: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോവാം.
4: ഹലോ.
3: ഹലോ,
4: നമസ്കാരം മോളെ.
3: നമസ്കാരം. പേര് പറയോ ചേച്ചി.
4: എന്റെ പേര് ശംര.
3: ശംര, എവിടെ നിന്നാ വിളിക്കുന്നേ?
4: കരിക്കോട്.
3: കരിക്കോട്. കരിക്കോടുള്ളവർക്കൊക്കെ സുഖാണോ? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി? ചേച്ചി ഏത് ജോലി, എന്ത് ജോലിക്കാ പോന്നേ?
4: ഞാനിവിടെ അടുത്തൊരു കടയിൽ നിൽക്കുന്നു.
3: കടയിൽ നിൽക്കുന്നു. എങ്ങനുണ്ട് ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നു. അപ്പൊ ചേച്ചി എത്ര വർഷം കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ തയ്ക്കാനായിട്ട്? ഒരു വർഷം കൊണ്ടുപോകുന്നു. എല്ലാ രീതിയിലുള്ള തയ്യലൊക്കെ ചേച്ചിക്ക് അറിയോ? ചുരിദാറൊക്കെ തയ്ക്കും. അപ്പൊ ഈ കട എവിടായിട്ട് വരും ചേച്ചി? പുതിയതായിട്ട് തുടങ്ങിയതാ. ഒരു വർഷം ആയതുള്ള തുടങ്ങിയിട്ടപ്പൊ കട. അപ്പൊ കട തുടങ്ങിയിടം തൊട്ട് ചേച്ചി അവിടെ ഉണ്ടല്ലേ? കൂട്ടുകാരിയുടെ കടയാണ് അപ്പൊ അല്ലേ. പിന്നെ നെയ്ത് പാട്ട്? ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ്. പിന്നെ ഇന്ന് ഏത് പാട്ട ചേച്ചി ചോദിച്ചേക്കുന്നേ? ഓണമായിട്ടുള്ള ബന്ധപ്പെട്ട പാട്ട്. ഓക്കെ, നമുക്ക് ഗാനം കേൾക്കാം. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ.
0: ഹലോ,
1: നമസ്കാരം മോളെ.
0: നമസ്കാരം ചേച്ചി.
1: എന്നെ ആദ്യമായിട്ടാ എന്റെ കോള് മോക്ക് കിട്ടുന്നേ.
0: ആണോ, ചേച്ചിയുടെ പേരെന്താണ്?
1: ശൈലജ ചേച്ചി പേരൂർന്ന്.
0: ആ, ഞാനിന്നും ആദ്യമായിട്ടാണ് ഈ പരിപാടിയില്.
1: ഇപ്പൊ ഞാൻ വേറെ ഒരാള് മാറ്റുകയാണല്ലോ എന്ന് വെച്ചാൽ മെനക്കെട്ടൊന്ന് വിളിക്കുക. ശ്രീലക്ഷ്മി ഉണ്ടോ അവിടെ?
0: ശ്രീലക്ഷ്മി ചേച്ചി ഉണ്ട്.
1: ഉണ്ട്. പിന്നെ നാളെ എന്റെ കൊച്ചുമോളുടെ ജന്മനാളാണ്. അലങ്കൃത എന്നാ പേര്. ശ്രീലക്ഷ്മിക്ക് അറിയാം. അപ്പൊ അവക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് എടുത്തേറ്റ് ചെയ്യുന്നത്.
0: ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ?
1: ഞാനേ രേവതിക്കൊരു പാവക്കുട്ടി എന്നുള്ള സിനിമയിലൊരു പാട്ട്, പെണ്ണാരം കുന്നുമേലെന്നുള്ള പാട്ട്.
0: ഓക്കെ ചേച്ചി. അപ്പോൾ അലങ്കൃതയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.
1: റേഡിയോ ബെൻസിന് എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.
1: ഓക്കെ.

0: തിരികെ വരാം. കാതോട് കാതോരത്തിലേക്ക് ഇപ്പൊ സമയം 12:27 ആയിരിക്കും. അടുത്തൊരു കോളിലേക്ക് കൂടെ പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പറഞ്ഞോളേ ജി.
1: എനിക്ക് പ്രിയ സിനിമയുടെ മിന്നാ മിന്നി ഇത്തിരി പൊന്നെ എന്ന പാട്ടിന്റെ അല്ലിമോക്ക് വേണ്ടിയാണ്.
0: അല്ലിമോള്, അല്ലിമോളാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നേ. പാട്ട് പാടിയ
1: പറഞ്ഞോ, പാട്ട് വേണം. മിന്നാ മിന്നി പാടിക്കോട്. ഓക്കെ, ആ പാട്ട് വേണം കേട്ടോ.
0: ഓക്കെ ജി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: അപ്പം അപ്പതാ ഇനി ആകാശവാണിയിൽ നിന്നുള്ള വാർത്തയ്ക്കുള്ള സമയമാണ്. അപ്പോൾ വാർത്തയ്ക്ക് കേട്ടിട്ട് കൃത്യം 1 മണിക്ക് കേട്ടുമുട്ടാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനുശേഷം കോൺഗ്രസ് എംപി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനുശേഷം കോൺഗ്രസ് എംപി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,259 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
2: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അതും 3 ഗോളുകൾ. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾ വല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബ്ലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

AV മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 999 5 2 879.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMM മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: ഗർഭാവസ്ഥ പൂരേ 1000 दिन उसके पूरे जीवन की दिशा तय करते हैं, क्योंकि आज का मातृ पोषण ही कल के स्वस्थ, सक्षम और विकसित भारत की सबसे मजबूत नींव है. आइए हम सब मिलकर संकल्प लें मातृ पोषण की डोर उज्ज्वल भविष्य की ओर.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ S. ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
4: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമീൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 തവണ ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടാനായി മാറ്റിവയ്ക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ യുഎന്നിന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ പി വി സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അപ്പതാ വാർത്തയൊക്കെ കേട്ടിട്ട് തിരികെ കാതോട് കാതോരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ പഴയ കാലത്തിലേക്ക് കുറച്ച് പോവാന്ന്. അതായത് പഴയ നിങ്ങൾ സിനിമ ഒക്കെ കാണാൻ പോയിട്ടില്ലേ തിയേറ്ററിൽ, അപ്പം അതെങ്ങനെയായിരുന്നു, ആ അനുഭവം എങ്ങനെയായിരുന്നു? ആ കാലത്തെ തിയേറ്ററും ഈ കാലത്തെ തിയേറ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? അപ്പം അതൊക്കെ ഒന്ന് ചർച്ച ചെയ്താലോ. ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-2931-1111. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം?
2: സുഖമായിട്ട് പോകുന്നു.
1: ആ ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞ പോലെ
2: എന്റെ പേര് ഷഹബാനത്ത്, ഞാൻ വള്ളിക്കീഴിൽ നിന്ന് വിളിക്കുന്നു.
1: എന്താണ് പേര്?
2: ഷഹബാനത്ത്.
1: ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഇപ്പോഴാണ് വിളിക്കുന്നല്ലേ?
2: അതെ അതെ, കിട്ടിയില്ല, ഇടയ്ക്ക് വിളിച്ചിട്ട്
1: കിട്ടിയില്ല. പിന്നെ കിട്ടിയില്ലേ?
2: അതെ അതെ.
1: സന്തോഷമായോ?
2: പിന്നെ
1: ഫുഡൊക്കെ കഴിച്ചായിരുന്നു?
2: ഫുഡ് കഴിച്ചില്ല.
1: കഴിക്കത്തേ ഉള്ളു അല്ലേ?
2: അതെ അതെ. സുഖാണോ? മെഡിസിൻ സുഖാണോ?
1: ആ എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിക്ക് സുഖാണോ? ഇല്ല. ആ കഴിച്ചു
2: കഴിച്ചു
1: ചേച്ചി. പിന്നെ
2: ഞാൻ ഇന്നൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ആ പാട്ട്.
1: ഓക്കെ, ഏത് പാട്ടാണ്?
2: ഞാൻ പാടിപ്പഴുകയോ ചെയ്യണം, ഇത് മഞ്ഞാലോ എന്ന സിനിമയിൽ.
1: ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
2: ഓക്കെ, താങ്ക് യു മാം.
1: ഓക്കെ.

0: തിരികെ വരാം. കാതോട് കാതോരത്തിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പം എന്താ, പഴയ കാലത്തെ സിനിമ തിയേറ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ,
1: ഞാൻ
0: പറഞ്ഞോളൂ ചേച്ചി. ഏത് പാട്ടാണ്? ജോലി തിരക്കിലാണോ? ജോലി തിരക്കിലാണോ ചേച്ചി? ഓക്കെ, അപ്പൊ നന്നാ ജോലി നടക്കട്ടെ. ഓക്കെ ചേച്ചി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പണ്ടത്തെ സിനിമയൊക്കെ കുറിച്ചാണല്ലേ. പണ്ട് സിനിമയൊക്കെ കാണുന്നത് ഇന്നത്തെ പോലെ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒന്നും അല്ലായിരുന്നു. സിനിമ കാണുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കുടുംബമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിരുന്നു കാണുന്നത്. അപ്പൊ നമുക്കതാ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം. അതെ, ചേട്ടന്റെ പേര്
1: വള്ളിക്കീരിൽ നിന്ന് വാളാഞ്ചേരി സുരേഷാണ്. ഇതിനുമ്പോ വിളിക്കുന്നുണ്ടായിരുന്നു.
0: വിളിക്കുന്നതാണ്.
1: കൊല്ലം KSRTC ഓട്ടോ ഓടുന്ന
0: ചേട്ടനാണ്. അപ്പൊ ഇങ്ങനെ റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുവാണോ?
1: റേഡിയോ ഓട്ടോ ഓടിയും എല്ലാം.
0: ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ ചേട്ടന്?
1: കുഴപ്പമില്ല. അമരത്തിലെ ഒരു പാട്ട് ആവശ്യപ്പെട്ടായിരുന്നു.
0: പുലരെ പൂന്തോണി.
1: പിന്നെ ഒരു കാര്യം പറയാനുണ്ട്.
0: പറഞ്ഞോളൂ.
1: നമ്മുടെ ഈ കൊല്ലം ബസ് സ്റ്റാൻഡ് ഇപ്പൊ നേരത്തെ ക്ലീൻ ചെയ്യായിരുന്നു. ഇപ്പൊ മാലിന്യങ്ങൾ വളരെ നെല്ലാണ്. ഇപ്പൊ അങ്ങോട്ടൊന്നും പോവാൻ പറ്റുന്നില്ല. നമ്മുടെ ആശ്രമത്തിലോട്ട് പോകുന്ന വഴിക്ക്
0: ശരിയാണ്.
1: ആ കായലിന്റെ അരുവത്തെല്ലാം അഴുക്കുകൊണ്ട്
0: കായലിലോട്ടും ഇടുവാണ്.
1: ഇപ്പൊ വൃത്തിയാക്കാൻ ആരും കാണുന്നുമില്ല. വൃത്തിയാക്കണം.
0: അധികൃതർ കേൾക്കുന്നുണ്ടായിരിക്കും.
1: അതെ, ആ ഒരു കാര്യം. അത് ടൂറിസ്റ്റ് മേഖലയുടെ സ്ഥലമാണ്. അതുകൊണ്ട് അവരെല്ലാം വന്ന് പങ്കെടുക്കുന്ന സ്ഥലങ്ങളാണ്. അവരെപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതെല്ലാം വൃത്തിയാക്കിയാൽ ഒരു ഉപകാരം.
0: അതെ, അങ്ങോട്ട് പോവാനേ പൊക്കത്തില്ല.
1: ഞങ്ങള് ഒരു ദിവസം തന്നെ ഒരു 10-15 ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിക്കുന്നവരാ. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്.
0: ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ടു തള്ളുമ്പോ പട്ടിയുടെ ശല്യമൊക്കെ കൂടിക്കൊണ്ട് വരികയായിരിക്കും. കാരണം ബസ് ഇഷ്ടം പോലെ ആൾക്കാർ വരുവല്ലേ.
1: ചെളി മാതിരി നല്ല കെട്ടിക്കിടക്കുവാണ്. അതെ, നേരത്തെ പോലും മാറ്റുമായിരുന്നു. ഇപ്പൊ കാണുന്നില്ല.
0: ഇപ്പൊ ആരും കാണുന്നില്ല അങ്ങോട്ട്.
1: ഇപ്പൊ ആരും കാണുന്നില്ല.
0: അതിന്റേതായ
1: ഒരു ബുദ്ധിമുട്ട് ആ സൈഡിലുള്ള ഉണ്ട്. നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. അമിതമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം നല്ല സ്മെല്ലുണ്ട്.
0: സ്മെല്ലുണ്ട്.
1: ആ
0: ഓക്കെ. അപ്പൊ എന്തായാലും അധികൃതർ കേൾക്കുന്നുണ്ടായിരിക്കും ചേട്ടാ. അപ്പൊ എന്തെങ്കിലും പരിഹാരം കാണുമായിരിക്കും.
1: അതെ അതെ അതെ.
0: ഓക്കെ, പിന്നെ ഏത്? ഓക്കെ, അപ്പൊ ഗാനം കേൾക്കാം.
1: അതെ അതെ. ഓക്കെ ഓക്കെ മാഡം.
0: ഓക്കെ ചേട്ടാ.
1: ഓക്കെ ഓക്കെ.

0: എബി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വില കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എബി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
1: മിണ്ടിയും പറഞ്ഞു തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, ഇരുട്ടിലാക്കിയോ പവർ കട്ട്? ശ്രോതാക്കൾ പറയട്ടെ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.
3: ഓക്കെ, അപ്പൊ ദാ സമയം 1:23 ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. പിള്ളേന്ന് പറഞ്ഞത് നിങ്ങൾ ശ്രോതാക്കൾക്ക് ആർക്കേലും സിനിമയിൽ തിയേറ്ററിൽ പോയി കണ്ട ആദ്യത്തെ ചിത്രം ഏതാണ്, അല്ലെങ്കിൽ അത് ആരുടെ പടമാണ്, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്, അതൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
4: ഹലോ.
3: ഹലോ,
4: ഞാൻ സുജയാണ്.
3: പറഞ്ഞോളൂ.
4: ഞാന് ആദ്യം കണ്ട സിനിമ എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത് കോട്ടയം കുഞ്ഞച്ചൻ ഇഷ്ടമായിരുന്നു. പിന്നീട് പിന്നെ അങ്ങനെ പല സിനിമ മൂവി എല്ലാം ഞാൻ ടി വി തന്നെ കാണുന്നത്.
3: ഓക്കെ, അല്ല ഈ വർഷം ഈ ഇടയ്ക്ക് അടുത്തൊന്നും പോയിട്ടില്ലേ? അപ്പം
4: പോയി, ഞാൻ ഹൃദയപൂർവ്വം കാണാൻ പോയിട്ടുണ്ടായിരുന്നു.
3: ലാസ്റ്റ് കണ്ട ചിത്രം അതാണോ?
4: അതാണ്.
3: എങ്ങനെ ഉണ്ടായിരുന്ന ചിത്രം? ഇനിയിപ്പം അടുത്തതിന് ഏതെങ്കിലും ചിത്രം കാണാൻ പോണെന്നുണ്ടോ? നമ്മുടെ സി എമ്മിന്റെ ചിത്രം ഇറങ്ങിയിരിക്കല്ലേ, ജനനായകൻ.
4: ജനനായകൻ അത് കാണാൻ പോവാം. നോക്കട്ടെ, എന്റെ മോക്ക് ലീവ് ഒക്കെ വരണം, മോള് വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ.
3: ഓക്കെ, തമിഴ് ചിത്രമാണ്. അപ്പം മക്കളൊക്കെ ആയിട്ട് കാണാൻ പോകട്ടോ. അപ്പം ചേച്ചി ഏത് പാട്ട്? എന്തോ
4: ഞാന് കലകസിംഹാസനത്തിന്റെ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുന്ദരനോ സൂര്യനോ സുജാത മെഹ്താന്റെ പാട്ട്.
3: പാടുന്നുണ്ടോ ചേച്ചി?
4: ഇല്ലില്ല.
3: അടുത്തവണ വിളിക്കുമ്പോ പാടണം കേട്ടോ.
4: പാടും പാടും.
3: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം.
4: താങ്ക് യു.
3: ഓക്കെ.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറയാ ചേച്ചി.
1: ആലിഫ.
0: ആലിഫ, ഇതിനു മുമ്പ് വിളിക്കുന്നതായിരുന്നോ ചേച്ചി?
1: എനിക്ക് മോളെ വിളിക്കണം. മോളെ പേരെന്താ?
0: എന്റെ പേര് ഫിലോമിന. അയ്യോ, ഞാൻ അഡ്വക്കേറ്റ് അല്ല, എന്റെ കൂടെ ഉള്ള നിമ്മിയാണ് അഡ്വക്കേറ്റ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാതോട് കാതോരം ചെയ്യാനെ. അതെ, അതായിരിക്കും ചേച്ചി മുന്നേ കേക്കാന്. അപ്പൊ ചേച്ചിക്ക് പഴയ കാല സിനിമ എങ്ങനെയൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്? കാരണം ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ലല്ലോ ഈ പഴയ കാലത്ത്.
1: പണ്ടത്തെ സിനിമ നല്ലത്, ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് മതി മക്കൾക്കൊക്കെ.
0: പണ്ടത്തുള്ള തലമുറയ്ക്ക് പണ്ടത്തെ സിനിമ വെച്ച് നോക്കുമ്പോ ഇനി ഞങ്ങൾ ഇനി വളർന്നു വലുതാകുമ്പോഴത്തേക്കും ഇതിലും വല്ല വേറെ സിനിമകളൊക്കെ ആയിരിക്കുമല്ലോ ഇറങ്ങുന്ന. എന്താ ചേച്ചി?
1: നല്ല സിനിമയായിരുന്നു.
0: ചേച്ചി ആദ്യമായിട്ട് കണ്ട സിനിമ ഓർമ്മയുണ്ടോ? എന്താണ് തിയേറ്ററിൽ പോയിട്ടാണോ കണ്ടത്?
1: അതെ അതെ, തിയേറ്ററിൽ പോയിട്ടാണ്.
0: ഇഷ്ടപ്പെട്ടായിരുന്നോ സിനിമ?
1: ഞങ്ങളുടെ വാപ്പ മരിച്ചതായിരുന്നു, അപ്പം അത് കണ്ട് സങ്കടപ്പെട്ടായിരുന്നു.
0: സങ്കടപ്പെട്ട്. അതെന്ന്, അത് ഏത് വർഷം ഇറങ്ങിയ സിനിമയാണ് ചേച്ചി?
1: അത് കൊറേ വർഷം, ഓർമ്മയില്ല മോളെ.
0: ഇപ്പോഴും ഇപ്പോഴും ചേച്ചിക്ക് ഓർമ്മയുണ്ട് ആ കഥകളൊക്കെ?
1: കൊറേയൊക്കെ ഓർമ്മ.
0: കൊറേയൊക്കെ ഓർമ്മയുണ്ട്. അന്ന് ഇനി ഇന്നത്തെ
1: സിനിമ
0: വാഴ ടു, നമ്മുടെ ആശീറിന്റെ പടം അല്ലേ? പെട്ടെന്ന് എനിക്ക് പേര് വായിലോട്ട് കിട്ടിയില്ല. പിന്നെ ഇന്ന് ഏത് പാട്ടാ ചേച്ചി ചോദിച്ചേക്കുന്നേ? സിന്ധു സിനിമ തിയേറ്ററിൽ പോയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചി പറഞ്ഞ ഗാനം കേൾക്കാം. ഓക്കെ ചേച്ചി.

0: അഭിമാനത്തോടുകൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ, ആയർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.
1: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ എന്താണ് ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലേ സിനിമ. അന്നത്തെ തിയേറ്റർ ഓലമിനതൊക്കെ ആയിരിക്കും. അന്ന് ബെഞ്ചിലോ നിലത്തോ അല്ലെങ്കിൽ കസാലയിലൊക്കെ ഇരുന്നായിരിക്കും ഓരോരുത്തരും സിനിമ കാണുന്നത്. പക്ഷെ എന്നാലും നമ്മൾ സിനിമ എല്ലാം കണ്ട് ആസ്വദിക്കുന്ന സമയമായിരുന്നില്ലേ അന്ന്. അപ്പൊ എന്തായാലും നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം.
1: പേര് പറഞ്ഞോളൂ ചേട്ടാ.
2: എന്റെ പേര് വാളത്തുങ്കൽ ദേവദാസ്.
1: ദേവദാസ് ഏട്ടൻ.
2: പിന്നെ
1: പറഞ്ഞോളൂ.
2: ശ്രീനിമേശ്വരി വാളത്തുങ്കൽ ശ്രീനിമേശ്വരി സൈറ്റുകളാണ് തന്നെ. ഞങ്ങളിങ്ങനെ അപ്പോഴിപ്പോ ഒരു 6 മാസം വരെയായി ഞങ്ങൾ വിളിച്ചിട്ട്. കാരണം പുതിയ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇനി പുറകോട്ട് മാറി.
1: 6 മാസം വരെ വിളിക്കാതിരുന്നു. ഓക്കെ, 2 ആഴ്ച കൂടുമ്പോ വിളിച്ചാ മതി.
2: ഇല്ല, ഇതിപ്പോ ഓരോരുത്തർക്ക് ഒരു അവസരം കിട്ടട്ടെ. അപ്പൊ ഞങ്ങൾ കുറെ കഴിഞ്ഞ് പോരാ, ഒത്തിരി നാള് വിളിച്ചോണ്ടിരുന്നില്ലേ. അപ്പൊ പിന്നെ പുതിയ ആൾക്കാർ വിളിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ജാനകിയമ്മയുടെ മരണശേഷമാണ് ഒരു 3-4 വട്ടം വിളിച്ച് കിട്ടിയില്ല.
1: കിട്ടിയില്ല. അപ്പൊ ഇന്ന് ജാനകിയമ്മയുടെ പാട്ടാണോ ചോദിച്ചേക്കുന്നേ?
2: ജാനകിയുടെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം വെറൈറ്റി ഒരു പാട്ടുണ്ട് ജാനകിയമ്മയുടെ, വാസുവിനെ തൊടാൻ കിട്ടൂല എന്നുള്ള ഒരു ഗാനം.
1: ഓക്കെ,
2: നമ്മള് ശ്രീനിവേശ്വരൊക്കെ കൊടുക്കാം.
1: കൊടുത്തോളൂട്ടാ.
2: ഹലോ
1: ഹലോ ചേട്ടാ, നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു.
2: വിശേഷങ്ങൾ, നല്ല വിശേഷങ്ങൾ. പിന്നെ പോകുന്ന കാര്യം, ഞങ്ങൾ ഇവിടെ ഇരുന്ന സമയത്ത് വിളിക്കുന്ന സമയത്തൊക്കെ അമ്മയുടെ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നു. പിന്നെ അസുഖമില്ല, കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞ്. അത് മാത്രമല്ല, ഒരു അതായത് ചാനലുകാരാ ഒരു മനുഷ്യര് പോകുന്ന അന്വേഷിച്ചിട്ട് പോലും ഇല്ല.
1: എന്ത് പറ്റിയെന്ന്,
2: എപ്പോഴാ എന്ത് പറ്റിയെന്ന, ഏതാണെന്ന്. അപ്പൊ കാര്യം ഈ പിന്നെ ഇതുപോലെ ഒരു മരണമോ മറ്റെന്തെങ്കിലും സംഭവിക്കുമ്പോ മാത്രം ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ഇത് മാത്രങ്ങളേ അവര് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ എന്റെ മകളോട് പോലും പറഞ്ഞു, ഞങ്ങൾ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അമ്മയുടെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഞങ്ങൾ അത് പറയുമായിരുന്നു. എന്തായാലും സംഭവിച്ചു.
1: വിഷമമുണ്ട് അപ്പൊ അല്ലേ?
2: വിഷമമുണ്ട്, നല്ല വിഷമം.
1: അതെ അതെ, എല്ലാവർക്കും
2: നല്ല വിഷമം. നല്ല വിഷമം കാരണം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കാനും പറ്റത്തില്ലല്ലോ. നല്ല കാരണം എന്ന് പറഞ്ഞാൽ, കൊഞ്ചൻ ചെല്ലങ്കയിലെ അമ്മയുടെ ആ ഒരു പാട്ട് ഓർമ്മയുണ്ട.
1: ചേട്ടൻ പാടുന്നുണ്ടോ പാട്ട്?
2: ഇല്ല, പാട്ട് നമ്മൾ പാടത്തില്ല. പിന്നെ എന്നാലും പറയാം,
1: എന്നാലും
2: ഒന്ന് പറയാം, ചെറുതായിട്ടൊന്ന് പറയാം. തിങ്കാതേവാ ആ മറ്റേ മത്സരത്തിന് കൂടാ പാടുന്ന ഒരു രാരങ്ങൾ, അതൊക്കെ ഞാൻ ഒരുപാട് വായിച്ച് പിന്നെ അത് അറിഞ്ഞിട്ടുള്ള. പക്ഷെ നമുക്ക് അതിനുള്ള ശരിക്കുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ടിപ്പോ കേക്കാം.
2: അല്ല, ഇതിപ്പോ പിന്നെ സുഹൃത്ത് പറഞ്ഞ മറ്റേ ആ പാട്ടുണ്ട്, അതില്ലെങ്കിൽ ഇത് വെച്ചോ, കുഴപ്പമില്ല.
1: ഓക്കെ ഏട്ടാ.
2: ഓക്കെ ഓക്കെ
1: ഏട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം കേട്ടോ. 2 ആഴ്ച കൂടുമ്പോ വിളിക്കാം കേട്ടോ.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം.

0: എ വി മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങുമുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 999-57-52-879.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1. അപ്പം കുടുംബത്തോടെ സിനിമ കാണാൻ പോകുമ്പോൾ വീട്ടിലൊരു വലിയ ഒരുക്കങ്ങൾ തന്നെയായിരിക്കും അല്ലേ? തലേ ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച ജോലി ചെയ്ത ശമ്പളം അങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച് ആ കാശ് കൊണ്ട് സിനിമ കാണാൻ പോയ അതൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ വിളിച്ച് അറിയിച്ചോളൂ കേട്ടോ. എന്തായാലും നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: നമസ്കാരം ശിരോമില.
1: നമസ്കാരം ചേട്ടാ.
2: പറഞ്ഞോളൂ
1: ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു. കൊല്ലത്ത് ഒരുപാട് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു, അതായത് ഗ്രാൻഡ്, പ്രിൻസ്, കുമാർ, കൃഷ്ണ, എസ് എം ബി, സുധി, പിന്നെ ടെർമിനസ്, അങ്ങനെ കൊല്ലത്ത് മാത്രം.
1: പിന്നെ
2: അടുത്ത പ്രദേശത്ത് വെച്ചാൽ മാടന്നട, ശക്തി ഉണ്ടായിരുന്നു, മാടന്നട ജൂപ്പിറ്റർ ഉണ്ടായിരുന്നു, ഇരുവരം പ്രഭാർ ഉണ്ടായിരുന്നു, ശരവണ തിയേറ്റർ ഉണ്ടായിരുന്നു, പിന്നെ കുട്ടിക്കട കവിത ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് തിയേറ്റർ ഉണ്ട്. അപ്സര, ഐക്യ അപ്സര, ഒരുപാട് ഉണ്ടായിരുന്നു. അന്നന്നത്തെ പ്രത്യേകത കുടുംബം എല്ലാം കൂടെ ആണ് സിനിമയ്ക്ക് വരുന്നത്. ഈ നാടകത്തിനും കലാപരമായി കാണാൻ പോലും
1: കുടുംബത്തോടെ
2: ഇങ്ങനെ കാണാൻ പോരായി. കാരണം വീട്ടിൽ സിനിമ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ
1: പോക്കാണെങ്കിൽ
2: ഒറ്റക്കൊറ്റക്ക പോക്കായി. അന്നത്തെ ഒരുപാട് സിനിമകളാണ്, 76-72 ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സിനിമ, അതായത് 35-40 സിനിമ ഒരു വർഷം ഇറങ്ങിയ. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു വർഷം ഒന്നോ രണ്ടോ സിനിമ ഇറങ്ങുന്നുള്ളൂ.
1: ഇപ്പൊണ്ടിരിക്കുകയാണ്, എല്ലാരും ഫോണിനകത്തായിരിക്കും കൂടുതലും സിനിമയൊക്കെ കാണാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്, എണ്ണം കുറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും മടിയായി.
2: 1976 ആലിംഗനം എന്ന സിനിമ ഉണ്ടായിരുന്നു, അത് വിൻസെന്റ് സിനിമയാണ് അഭിനയിച്ചേക്കുന്നത്. വിശ്വ തിരുമലയുടെ വരികൾക്ക് ഏറ്റവും വിമർശനം സംഗീതം ചെയ്ത് യേശോസ് പണിയതാ. ും പുലരികൾ പൊൻപുലരികൾ ഹൈമവതി കുളിരലയും സന്ധ്യകൾ ഹൃദയസഖി നിന്റെ ഇളം കവിതകൾ, അങ്ങനൊരു പാട്ടുണ്ട്. ആ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് വെച്ചാല് പണ്ടുള്ള സിനിമകളിൽ മാത്രമല്ല, നമ്മുടെ ഈ കുറെ ശ്രോതാക്കളുണ്ടായിരുന്നു കുറെ, അതായത് അവരൊക്കെ മരണപ്പെട്ടു. നമ്മുടെ ഉദയക്കോവിൽ ഹരികൃഷ്ണൻ ചേട്ടൻ, പത്തനംതിട്ട കേശവൻ ചേട്ടൻ, അയച്ചില രാധാകൃഷ്ണൻ, പിന്നെ ബാഹുല ശക്തിളകര, ഇവരൊക്കെ ഓർമ്മിച്ചോണ്ടാണ് ഞാൻ ഈ പാട്ട് ഇടുന്നത്.
1: അപ്പൊ ചേട്ടനടുത്ത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ എങ്ങനെയാണ് ഇത്രയും സിനിമ പേരും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ കാണാതെ ഇങ്ങനെ അറിയുന്നത്?
2: ഞാൻ ഒരു 10,000 പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം എഴുതി വെച്ചോണ്ട് അതിന്റെ സംഗീതവും രചനയും എല്ലാം എഴുതി വെക്കും.
1: എഴുതി വെക്കും, അപ്പൊ അപ്പൊ കേട്ട് നോക്കുന്ന എല്ലാം എഴുതി
2: വെച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇങ്ങനെ റേഡിയോ കേട്ട് ഇങ്ങനെ പാട്ട്
2: എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവതരണ ഗാനമുണ്ട്, അടിപൊളി ഗാനമാണ്, അതും കേട്ടോണ്ടാ നമ്മള്
1: ഡിവോഷണൽ സോങ്സ്. രാവിലെ കേൾക്കുന്ന പാട്ടില്ലേ?
2: കേൾക്കുന്നത്
1: അപ്പൊ തൊട്ടേ റേഡിയോ ഇടാൻ തുടങ്ങില്ലേ?
2: റേഡിയോ ഇട്ടോണ്ടിരിക്കുമ്പോ എല്ലാവർക്കും റേഡിയോ ഇരിപ്പുണ്ട്, അതൊക്കെ റേഡിയോ ഇരിപ്പുണ്ട്.
1: ഫുൾ റേഡിയോ വീട്ടിലപ്പല്ലേ?
2: റേഡിയോ കേൾക്കുന്ന പണ്ടേ ഉള്ള ഒരു 5 തൊട്ട് നമ്മൾ റേഡിയോ കേൾക്കുന്നത്, 65-66 വയസ്സായി റേഡിയോ തന്നിട്ടുള്ളതാണ്.
1: അപ്പൊ അന്ന് കേൾക്കുന്നത് ഇന്ന് കേൾക്കുന്ന തമ്മിൽ റേഡിയോ വ്യത്യാസം ഉണ്ടോ?
2: ഇപ്പോഴത്തെ റേഡിയോ വ്യത്യാസം എന്ന് വെച്ചാൽ അന്നത്തെ പഴയ പാട്ടുകൾക്കാണ് ഒരു ഗാന ഗംഭീരമുള്ളത്, ഇപ്പഴത്തെ അടിച്ചു പൊടിച്ചും ബഹളമല്ലേ. പഴയ പാട്ടുകൾക്ക് എത്രത്തോളം പാട്ടുകളാണ്, ആ നൃത്തശാലയിലൊക്കെ ഒരു പാട്ടുണ്ട്, അടിപൊളി പാട്ടാ നൃത്തശാലയിലൊക്കെ നല്ല പാട്ടുകളാണെല്ലാം.
1: നമുക്ക് പുതിയ ശ്രോതാക്കളൊക്കെ വേണ്ടേ?
2: പുതിയ ശ്രോതാക്കൾ വേണം ഇവിടെ. എന്നാലും ഈ സൗണ്ട് നമുക്ക് കൂടുതൽ
1: ആരോഗ്യകരമാണ്.
2: അതുപോലെ നൃത്തശാല പാട്ടുണ്ട്, ദേവവാഗിനി തീരപൂമി അങ്ങനെയൊക്കെ നല്ല എന്താണ്
1: പാട്ടുകളാ.
2: അങ്ങനെ ആണോ, പഴയ പാട്ടാണ് എനിക്ക് ഇഷ്ടം.
1: ഓക്കെ, അപ്പൊ ചേട്ടൻ പറഞ്ഞ ഗാനം തന്നെ നമുക്ക് കേൾക്കാം.
2: ഓക്കെ,
1: ഓക്കെ, താങ്ക് യു. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം.

0: ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ കുടുംബത്തോടെ സിനിമ കാണാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു. പക്ഷേ നമ്മൾ കോളേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സുമായിട്ട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474239311. ഹലോ,
1: ഹലോ, അഞ്ചാനുമുണ്ടി
0: പറഞ്ഞോളൂ ചേച്ചി.
1: വിശേഷമൊന്നുമില്ല.
0: ഫുഡൊക്കെ കഴിച്ചോ? എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ? എന്തായിരുന്നു? ഞായറാഴ്ചയായിട്ട് മീൻകറി മേടിച്ച്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ? തിയേറ്ററിൽ പോയിട്ട്? എന്നാണ് ചേച്ചി ലാസ്റ്റ് സിനിമ കണ്ടത്? എന്നാണ്? കൊറേ കാലമായി. ഈ അടുത്തിടെ ഒന്നും പോയിട്ടില്ല. എല്ലാരും ടി വി വന്നതോടെ ഇങ്ങനെ കാണാൻ പോകുന്നൊക്കെ ഇങ്ങ് കുറഞ്ഞു. കാണാൻ പോണെന്നൊക്കെ ആഗ്രഹമുണ്ടോ?
1: പിന്നെ
0: ജോലി തിരക്കൊക്കെ ആയോണ്ടും പിന്നെ സമയം കിട്ടാത്തോണ്ടും
1: കൊല്ലത്തും പിന്നെ മമ്മൂട്ടിയുടെയും പിന്നെ അവസാനം കണ്ടത്.
0: ഏത് പടം ചേച്ചി?
1: നയം വ്യക്തമാക്കുന്നു എന്നുള്ള പടം.
0: അതല്ലേ, എനിക്കറിയത്തില്ല ആ പടം. ഞാൻ കേട്ടിട്ട് ആദ്യമായിട്ടാണ് ആ പടം കേൾക്കുന്നത് ചേച്ചി പറഞ്ഞപ്പോ. പിന്നെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? എന്താ ചേച്ചി?
1: ടിവിയിൽ
0: എപ്പോഴും പടമൊക്കെ വരും വരുന്ന കാണാറുണ്ട്.
1: അപ്പൊ എനിക്ക്
0: കാണുമായിരുന്നു. അപ്പൊ ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ സമയമൊക്കെ കിട്ടുമ്പോ ഉള്ള പൈസയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് സിനിമ കാണാൻ പോണം കേട്ടോ.
1: ഓക്കേ
0: ചേച്ചി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
1: ശരി.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോവാം.
5: നമസ്കാരം.
4: നമസ്കാരം. പറഞ്ഞോളൂ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: വിശേഷങ്ങൾ സുഖം, തേയ്മാനം ദേഹം മൊത്തം.
4: മൊത്തത്തീർ പെയിനായിട്ടിരിക്കുകയാണല്ലേ ദേഹം മൊത്തം?
5: അതെ.
4: അപ്പം എന്താണ്, എണ്ണയൊക്കെ ഇട്ട് തടവാറുണ്ടോ?
5: എണ്ണയിട്ട് തടവുന്നുണ്ട്, ചൂട് കൊടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്.
4: മാറ്റങ്ങളൊന്നും ഇല്ല?
5: മാറ്റങ്ങൾ ചിലപ്പം ജോലി ആയിരുന്നാ കുറവുണ്ട്, ജോലി ചെയ്യുമ്പം കൂടുതല.
4: ജോലി ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനെ വേദനകൾ കൂടിക്കൊണ്ടുവരും. ഇങ്ങനെ കുറെ നേരം നിന്നൊക്കെ ജോലി ചെയ്യുമല്ലേ?
5: അതെ.
4: ഒതുങ്ങിയോ? ചോടൊക്കെ വെച്ചിട്ട് എല്ലാം ഒതുങ്ങിയോ?
5: ആഹാരമൊക്കെ കഴിച്ച് ഊണെല്ലാം
4: കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയ പാട്ട്? ഏത് പാട്ടാണ്? എന്താണ് കാട്ടുപോത്തില്ലേ?
5: മഞ്ചാടിക്കിളി മൈന എന്നുള്ള.
4: മഞ്ചാടിക്കിളി മൈന? ഓക്കേ ചേച്ചി, അപ്പൊ നമുക്ക് എന്തായാലും ഗാനം കേൾക്കാം.

0: ഒക്കെ അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474239311 കോളിലേക്ക് പോവാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: പാട്ടിന്റെ കൂട്ടുകാരനാണ്.
0: ആ, പേരൊന്ന് പറയാവോ?
1: സായിബാബു.
0: സായിബാബു, ആ ഇതിനു മുമ്പ് ഞാൻ വിളിച്ചത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ട് ചേട്ടന്റെ പേരേ.
1: അല്ല, സാധാരണ ഞാൻ വൈകിട്ട് നമ്മുടെ ലിസണേഴ്സ് ലോഞ്ചിലൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഇതിലിങ്ങനെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. കിട്ടുന്ന സമയത്ത്
0: ഞാനാണ് ഇന്നാളാണ് ഞായറാഴ്ച കൂട്ടുകാരനാണ് പാട്ടിന്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞ് വിളിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്.
1: നേരത്തെ ഒരു ചോദ്യം പറഞ്ഞ പോലെ പാട്ടുമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം. പാട്ട് പാടാത്ത ദിവസങ്ങളില്ല.
0: എല്ലാ ദിവസവും പാട്ട് പാടും.
1: മീനുള്ളില് പിന്നെ സ്റ്റാർ മേക്കർ ഒക്കെ നമ്മള് സജീവമാണ്. പിന്നെ അത് മാത്രമല്ല റേഡിയോ കേൾക്കും. രാവിലെ പറഞ്ഞ പോലെ നമ്മളെ റേഡിയോയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പാട്ടിന്റെ പറയാമോ? നിങ്ങളൊക്കെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, നമ്മളെ റേഡിയോയിൽ ബെൻസിയർ എഫ് എമ്മിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രക്ഷേപണം ചെയ്ത ഒരു പാട്ടേ ഉള്ളൂ, അതേന്ന് പറയാമോ?
0: നമ്മളെ റേഡിയോയുടെ ഗാനമായിരിക്കും വന്ദേ മാതരം. അതൊക്കെയാണോ?
1: അല്ല, ഒരു പാട്ടുണ്ട്, അത് എല്ലാ ദിവസവും നിങ്ങൾ കേൾപ്പിക്കുന്ന പറയട്ടാ. അതാണ് പാട്ടിന്റെ കൂട്ടുകാരെന്ന് പറയുന്നത്. അവതരണ ഗാനം നമ്മുടെ കൊല്ലത്തിൻ തന്ത്രികൾ
0: മീട്ടും.
1: ഏതാണ്? പറഞ്ഞില്ല, പാട്ട് പറഞ്ഞില്ല.
0: ഓക്കെ ചേട്ടാ, ഞാൻ അതൊക്കെ തന്നെ ഉദ്ദേശിച്ചത്. രാവിലെ സ്ഥിരം ഇടുന്ന പാട്ട് അതൊക്കെ ആയിരിക്കുമല്ലോ ഞങ്ങള്.
1: അതൊക്കെ ആയിരിക്കും. അല്ല, അത് തന്നെയാണ് ദിവസവും. വന്ദേ മാതരം അല്ല, വന്ദേ
0: മാതരം 165 ദിവസം ഇവിടെ ഇടും.
1: അതന്നെ, ഇത് നമ്മുടെ അവതരണ ഗാനം.
0: ചേട്ടനെ പാട്ട് കാണാതറിയോ?
1: ആ പാട്ട് മൊത്തം എനിക്കിപ്പോ അറിയത്തില്ല, ഞാൻ എഴുതി വെച്ചിട്ടില്ല. എന്നാലും കൊറേയൊക്കെ
0: പാടും.
1: ഹൃദ്യസ്ഥമായി. ഞാൻ ഇതിനെ കുറിച്ച് ആദ്യം ആ പാട്ട് പാടി ആണെ പേരൊക്കെ ഒരു ദിവസം ഞാൻ റേഡിയോ ചോദിച്ചിരുന്നു. പറഞ്ഞു എന്തോ
0: ഇവിടെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
1: ആ, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് അതിന് മറുപടിയും തന്നു. പക്ഷെ എനിക്ക് അതിപ്പോ ഓർമ്മയില്ല. പറയാൻ പുള്ളി എവിടെ വെളിയിൽ എവിടെയാണ് ഗൾഫിലോ വിദേശത്ത് എവിടെയാണെന്ന് പറഞ്ഞു. പാട്ട് പാടി ആളുടെ പേര് ഞാൻ ചോദിച്ചിരുന്നു.
0: ഇഷ്ടമാണ്?
1: അല്ല, ഇഷ്ടമാണ്. അതാണ് നല്ല പാട്ടാ. അത് നമ്മളെ പിന്നെ നമ്മുടെ പാട്ടല്ലേ. കുറിച്ചും ബെൻസിയറിനെ കുറിച്ചും ഒക്കെ പറയുന്ന നല്ലൊരു പാട്ടാ. നന്നായിരിക്കും, കുഴപ്പമില്ല. എത്ര കേട്ടാലും മെടുക്കത്തില്ല.
0: അപ്പൊ ചേട്ടൻ 6 മണി തൊട്ടേ റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണ്.
1: അതിനു മുമ്പേ വെക്കും. നമ്മള് 5:30 ആകുമ്പോ ഞാൻ എണീക്കും. അപ്പൊ 2:30 എണീക്കാൻ ഉടനെ ആദ്യം ഇടുന്നത് ഈ പറയുന്ന പോലെ തന്നെ അടുക്കളയിലുണ്ട്, ബെഡ്റൂമിലുണ്ട്, പിന്നെ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. 16 റേഡിയോ ലൈവ് ആയിട്ട് എന്റെ ഉണ്ട്.
0: എവിടെ തിരിഞ്ഞാലും റേഡിയോ കേൾക്കാം.
1: ഉണ്ട്. എവിടെ ചെന്നിട്ടാലും സ്വിച്ച് ഇട്ടാലും ഇത് കേൾക്കാം. റേഡിയോ ഞാനീ പറഞ്ഞ പോലെ ഒരു 8-10 വയസ്സ് മുതൽ സ്വന്തമായിട്ട് റേഡിയോ കേട്ടു തുടങ്ങിയ ഒരാളാണ്. ഇന്നും കണ്ടിന്യൂഷൻ നടക്കുന്ന ടിവിയുടെ മുമ്പിൽ പോവാറില്ല.
0: ടിവിയുടെ മുമ്പിൽ പോവാറില്ല.
1: ഇപ്പൊ ഈ വൈഫ് ചോറ കൊണ്ടിട്ട് അവള് ടിവിയുടെ മുമ്പിൽ എന്തോ കണ്ടോണ്ടിരിക്കുക.
0: ചേട്ടൻ ചേട്ടന്റെ രീതിയിൽ റേഡിയോയിലായിട്ട് പോയിരിക്കും.
1: ഞാനിങ്ങനെ റേഡിയോ കേട്ട് എനിക്ക് എന്റെ പഴയ കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് വീട്ടിൽ ചെറിയ ജോലിയൊക്കെ ഉണ്ട്. അത് റേഡിയോ ഓൺ ആക്കിയിട്ട് എനിക്ക് പുറത്തൊന്നും ജോലി ചെയ്യാം. ടിവിയുടെ മുമ്പിൽ വരുന്നൊന്നും നടക്കില്ലല്ലോ.
0: ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഈ റേഡിയോ കേൾക്കുന്ന പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ആ സീനുകളൊക്കെ ഓർമ്മ വരുമോ ചേട്ടന്?
1: സീനുകൾ ഓർമ്മ വരും. ഞാൻ ഈ പറഞ്ഞ പോലെ പഴയ പാട്ടിന്റെ കൂട്ടുകാരനാണ് കൂടുതലും. പുതിയ പാട്ടുകൾ എനിക്ക് അത്ര വലിയ ഇന്ററാക്റ്റീവ് ആവുന്നില്ല.
0: പഴയ പാട്ടിനോടാണ് അപ്പൊ താല്പര്യം.
1: പഴയ പാട്ടിനോട് താല്പര്യം. നല്ല
0: പാട്ടുള്ള പാട്ടുകളാണ് അല്ലേ?
1: ഞാനും പഴയ പാട്ടാണ്. നല്ലൊരു ഞാൻ ഡിവോഷൻ സോങ് ചോദിച്ചിരിക്കുന്നത്, ഗോപാംഗനെ ആത്മാവിലെ. നല്ലൊരു പാട്ടാ ചോദിച്ചിരിക്കുന്നത്. അത് അതൊക്കെ പറഞ്ഞാൽ എപ്പോഴും എവർ ലൈവ് ആണ്. ഇതാണ്, അത് ഒരിക്കലും മരിക്കുന്നില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ നേരത്തെ രാവിലെ ഞാൻ കേട്ടു ജാനകിയമ്മയെ കുറിച്ച് ആരോ ഒരു കവിത ചൊല്ലി. ബെസ്റ്റ് അച്ചായൻ സ്പീക്കിംഗ്. അതിനകത്താണ് അത്. അച്ചായൻ സ്പീക്കിംഗ് ഞാൻ വെച്ച് ആരോ സംസാരിക്കുന്നതാണെന്ന് വെച്ചു. പക്ഷെ അതല്ല സംഭവം, ഇതായിരുന്നു കൊള്ളാതെ. ജാനകിയമ്മയെ കുറിച്ച് ആ പാടുന്നേ നന്നായിരിക്കുന്ന. ആരെഴുതിയാലും കൊള്ളാം, എഴുതിയതും കൊള്ളാം, പതിയെ ആലപിച്ചതും കൊള്ളാം, ബോറിംഗ് ഇല്ല. എന്തോ
0: ആ ചേട്ടൻ കേൾക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ പറയുന്നത്.
1: കേക്കട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നന്നായിരിക്കട്ടെ, അതേ ചെയ്ത് നല്ല കാര്യം പറയാം. നമുക്ക് പറഞ്ഞ അംഗീകരിക്കേണ്ടതൊക്കെ നന്നായിരിക്കുന്നു. അതെ, നമ്മളെ കൊണ്ടും ചെയ്യാൻ കഴിയില്ലാത്തൊരു
0: കാര്യമാണ്.
1: അതെ, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ, അത് ഒരു എൻസൈക്ലോപ്പീഡിയാണ്. എന്ന് വെച്ചാൽ അത്രയും കാര്യങ്ങൾ, അത് ഏതൊക്കെ വർഷങ്ങൾ ഏതൊക്കെ പാട്ട് പാടി എത്ര പാട്ട് പാടി ഏതൊക്കെ പുരസ്കാരങ്ങൾ കിട്ടി എത്ര സ്റ്റേറ്റ് അവാർഡ് എത്ര അന്യ സംസ്ഥാന അവാർഡുകൾ, ഇതൊക്കെ ആ ഒരു പദ്ധതി കൂടെ കവിത കൂടെ നമ്മളെ
0: മനസ്സിലാക്കി തന്നെ. അപ്പൊ നമുക്ക് കൂടുതൽ അറിയാനും കഴിയും.
1: പത്മശ്രീ, അതെ, പത്മശ്രീ അവാർഡ് കിട്ടിട്ട് അത് തിരസ്കരിച്ചു. അതൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടപ്പോ നമുക്കൊരു ഇതായി.
0: മനസ്സിലാക്കിയിട്ടുണ്ട്.
1: ഒരു വലിയൊരു കമ്പ്യൂട്ടർ ആത്.
0: ഓക്കെ, ഏട്ടാ, പിന്നെ ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ?
1: ഗോപാംഗണി ആത്മാ അതാ ആ പാട്ട് നല്ലൊരു പാട്ടാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
1: ഓ ശരി ഓക്കെ താങ്ക് യു.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5, 1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 999-57-52-879.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. വിളിക്കേണ്ട നമ്പർ 0474-29-3-11-11. കോളിലേക്ക് പോവാം. ഹലോ.
2: ഹലോ, നമസ്കാരം ഫിലോമിന കുട്ടി.
1: നമസ്കാരം.
2: ഞാൻ ഇരുന്ന് വസന്ത വിളിക്കുന്നത്.
1: വസന്തമ്മ പറഞ്ഞോളൂ.
2: ഇന്നത്തെ കേട്ടപ്പോ എനിക്ക് അങ്ങ് ചിരി വരുന്ന ഒരു സംഭവം ഉണ്ട്.
1: എന്താണ്
2: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഞാന് 90-ലെ SSLC പാസ്സായി. അന്നേരം 90-ൽ രജിസ്റ്റർ ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ട് 93 എനിക്ക് പുതുക്കാൻ പോണമായിരുന്നു. പുതുക്കാൻ പോയ സമയത്ത് എന്റെ അണ്ണനും കൂടെ എന്റെ കൂടെ വന്ന് നമുക്ക് എനിക്ക് അങ്ങളെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങത്തില്ല. പുറത്തോട്ട് ഞങ്ങൾക്ക് ഒരു പേര് വെള്ളിലോട്ട് ഇറങ്ങി എത്തില്ല. അതുകൊണ്ട് എവിടെങ്കിലും പോണെങ്കിൽ അണ്ണ കൂടെ വരും. അങ്ങനെ ഞങ്ങള് കൊല്ലത്ത് എംപ്ലോയ്മെന്റ് ചെന്നപ്പം അണ്ണൻ പറഞ്ഞേ, എംപ്ലോയ്മെന്റ് പുതുക്കിട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞേ, നമുക്ക് ഒരു നല്ല സിനിമ അടക്കം, നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അന്നേരം ശ്രീധന സിനിമ പെട്ടെന്ന് വന്നു പറഞ്ഞു എന്നെ ഓടിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് വീട്ടിൽ പോകാം, ഞങ്ങളിൽ എങ്ങും കയറുള്ള ശീലമില്ല. അഥവാ ഒരു സിനിമ കാണണമെങ്കിൽ അച്ഛൻ പോയി നേരത്തെ പോയി കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വിടത്തുള്ളു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പാന്ന് പറഞ്ഞു. വാ നീ ചോട് വാന്ന് പറഞ്ഞു എന്നെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് അർച്ചനയെ കൊണ്ടുവന്ന് ശ്രീധന സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ബാ നമുക്ക് എന്നാ പാവെന്ന് പറഞ്ഞു. എനിക്കങ്ങ് വീട്ടിൽ പോയിക്കോളാൻ വയ്യ, എനിക്ക് വീട്ടിൽ പോലെ സമാധാനം ഉള്ളു.
1: കാരണം പുറത്തോട്ട് ഇറങ്ങാറില്ലല്ലോ.
2: പുറത്തോട്ട് ഇറങ്ങാറില്ല, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അന്നേരം

0: ഉണ്ട്. അങ്ങനെ പ്രാക്കുളം, എന്റെ വീട് പ്രാക്കുളം, പ്രാക്കുളം ബസ്സിനകത്ത് കയറിയപ്പോ ഇയാൾ എന്താ ഒരു അഞ്ചാലുംകൂട്ടി വന്നപ്പം അങ്ങ് ഇറങ്ങി ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാക്കുളത്തല്ലേ ഇവിടെ ഇവിടെ ഇറങ്ങണ്ടേ, നീ ഇറങ്ങ്, ഞാൻ ഒരു കാര്യം പറയാം. അങ്ങനെ എന്നെ അഞ്ചാലുംകൂട്ടിൽ ഇറങ്ങി. അഞ്ചാലുംകൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ ഉണ്ട് ഒരു കടയിൽ കയറ്റി ബിരിയാണി മേടിച്ചു തന്നു. ബിരിയാണി മേടിച്ച് കഴിക്കുമ്പോഴേ ഞാൻ അന്നേരം ചോദിക്കുന്ന കൈ പൈസ ഉണ്ടോ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. അന്നേരം പറയാം ഉണ്ട് എന്റെ പൈസ ഉണ്ട് നീ കഴി. അവസാനം കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഉദ്ദേശിച്ചു കൈ പൈസ കൂടുതലായിട്ട്. അവസാനം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കൈ വെച്ചെന്ന് പറയാ ഈ ഇവിടെ ആരെങ്കിലും പരിചയമുള്ളവരൊന്നും ഉണ്ടോ നോക്കാം അഞ്ചാലുംകൂട്ടില്. ഞാൻ ചോദിച്ചു എന്തിന്? അതെ വണ്ടിക്കൂടിക്ക് പൈസ ഇല്ല. അന്നേരം ഞാൻ പറഞ്ഞു അത് എന്തൊരു പരിപാടിയാണ് കാണിച്ചത്, കാരണം നമുക്ക് പ്രാർത്ഥന ചെല്ലണ്ടേ. ആ നീ വാ നമുക്ക് ഊട് വഴി കൂടെ പാന്നും പറഞ്ഞു. എന്റെ പൊന്നു ഫിലോമിന എന്നെ ഏതാണ്ട് ഊട് വഴി കൂടെ കൊണ്ടുപോയി. ഞാനും ഊരുണ്ട് വീണ്, അയാളും ഊരുണ്ട് വീണ്. എനിക്ക് അതുകൊണ്ട് ഈ സിനിമ മറക്കാൻ
1: പറ്റത്തില്ല.
0: തപ്പ് അത് ഭയങ്കര ഇരുട്ട്
1: സന്ധ്യയായി.
0: ആ സന്ധ്യയായി, അല്ല ഇരുട്ടി സന്ധ്യയായി കഴിഞ്ഞു, 7 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ തപ്പി തടഞ്ഞ് എന്തായാലും തിനവിളയിൽ കൂടെ ഒക്കെ നടന്ന് എന്തായാലും അങ്ങ് ജവാമുക്ക് ചെന്ന് കയറി. ചെന്ന് കയറിയപ്പോഴാ മോളെ എനിക്കൊരു സമാധാനം, കാരണം റോഡായി
1: റോഡായി.
0: മറ്റേത് അങ്ങ് ഇരുട്ടും കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു.
1: അതെ അതെ, ആ പട്ടിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ.
0: പിന്നെ നമുക്കത് ഭയമല്ലേ,
1: ഭയമാണ്. വീട്ടിലിരിക്കുന്നവർക്കും പേടിയായിരിക്കും.
0: പിന്നെ കാലെല്ലാം മുറിഞ്ഞ് എന്തായാലും നടന്ന് വീട്ടിൽ ചെന്ന്
1: പടവും പൈസയും ഇല്ല, പൈസയും കടം മേടിച്ചു.
0: അങ്ങനെ വീട്ടിലെത്തിയേക്കല്ല, വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൊണ്ട് രണ്ട് വഴക്ക് പറയിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ ഇയാടെ കഥ കേട്ടപ്പോഴത്തെ അമ്മ എടുത്ത അങ്ങോട്ട് ചിരി. അങ്ങോട്ട് പറഞ്ഞ അത്രയും രസമായിരുന്നു അവിടെ ഉരുട്ട് വീടൊക്കെ. ഞാനെന്നും പറഞ്ഞു ഇനി മേലാല് എന്നെ എംപ്ലോയ്മെന്റ് എന്റെ കൂടെ വന്നേക്കരുത്, ഞാൻ
1: ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ വിളിക്കത്തില്ല കൂടെ
0: വിളിക്കത്തില്ല അങ്ങനെ ഒരു സംഭവം. അതുകൊണ്ട് ഈ ശ്രീധരൻ സിനിമ ഇത് കേൾക്കപ്പെട്ടല്ലോ എന്റെ ആ വീട്ടിലെ ഓട്ടോ ആണ് ഓർക്കുന്നത്.
1: അതിനുശേഷം പിന്നെ ചേട്ടനോട് സിനിമ ഒന്നും കാണാൻ പോയിട്ടില്ല.
0: അങ്ങനെ പോയിട്ട് നമ്മൾക്ക് കാഞ്ഞാവിളി തന്നെ ഉണ്ട് ശ്രീമുരുക എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുന്നേ പോയി അച്ഛൻ പോയി കാണും, അച്ഛൻ പോയി കണ്ടിട്ട് ആ കൊള്ളാങ്കിൽ മാത്രമേ ഞങ്ങൾ
1: വിടത്തോളൂ. വെറുതെ പൈസ കൊണ്ട് കളയണ്ട എന്ന് പറഞ്ഞ
0: അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാൽ പോത്തില്ല
1: പോത്തില്ല.
0: അത്
1: മറക്കാനാവാത്തൊരു ഓർമ്മയാണ് അപ്പൊ ചേച്ചിക്കത്.
0: ഒരു നല്ല ഓർമ്മയാണ്. അതിപ്പോ കിലോമീറ്റർ ഇത് പറഞ്ഞപ്പോ എനിക്ക് മുമ്പേ ഓർമ്മയാണ്. ഞാൻ എന്തായാലും ഇന്നൊന്ന് വിളിക്കണം, കാരണം കൊറേ നാളെ ഞാൻ വിളിച്ചിട്ട് കാതോട് കാതരത്തിനകത്ത് എന്തായാലും ഒന്ന് വിളിച്ചതൊന്ന് പറയണോ ആയിരുന്നു.
1: ഇപ്പോഴും ഓർക്കുമ്പോ ചിരി മാറത്തില്ല. അതെയാണ്
0: ചിരി വരുമ്പോഴേ, കാരണം അന്നേരം നമുക്ക് ചിരി വരുന്നില്ല, നമുക്ക് അന്നേരം ഉള്ളി
1: ഭയം. അതെ അതെ, അത് കഴിഞ്ഞ ആ നിമിഷങ്ങൾ ആർക്കും ഓർക്കുമ്പോ ചിരി വരും.
0: അത് കഴിഞ്ഞത് അഞ്ചാലുംകൂടി ചെന്നിട്ട് ആരെങ്കിലും പരിചയമുള്ള മുഖമുണ്ട് അവരെങ്ങനെയും കൈ നീ പോയി പൈസ പഠിക്കാൻ പറയുമ്പോ അതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ മനസ്സിലാവസ്ഥ എന്തുവാ.
1: ചിലപ്പോ ചോദിച്ചാ കിട്ടിയില്ലെങ്കിലാ, പരിചയമുള്ള ആരെയും കണ്ടില്ലെങ്കിലാ.
0: അതല്ലേ
1: ഇപ്പോഴും ചേട്ടനോടൊക്കെ പറഞ്ഞു ചിരിക്കാറുണ്ടോ?
0: ഞാൻ ഇന്ന് ഓർക്കും ഈ ശ്രീധരൻ സിനിമ വരുമ്പോഴെല്ലാം എനിക്ക് ആ ഒരു ചിന്ത ഓർമ്മ വരും. അങ്ങനെ ഒരു നല്ല അനുഭവമാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് കണ്ട ശ്രീ പിന്നെ പുലിമുരുകൻ.
1: പുലിമുരുകൻ അപ്പൊ കൊറേയായി സിനിമ കാണാൻ പോയിട്ട്.
0: അതല്ല ചേട്ടനില്ല ചേട്ടാ, ചേട്ടൻ പിന്നെ ശേഷം മരിച്ചുപോയി. പുലിമുരുകൻ കണ്ടപ്പോ ചേട്ടൻ സൊമാലിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടനെ സുഖമില്ലാതെ വന്നു. പിന്നെ ചേട്ടൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ സിനിമയ്ക്കെങ്ങും പോയിട്ടില്ല.
1: പുറത്തൊക്കെ ഇറങ്ങാറുണ്ട്,
0: അല്ല അങ്ങനെ വലുതായിട്ട് ജോലിക്ക് മാത്രം പോവും, അല്ല പുറത്തോട്ട് പോകത്തില്ല. അങ്ങനെ നമ്മൾ ഒതുങ്ങി വീട്ടിനകത്ത്.
1: കുഴപ്പമില്ല, എന്തായാലും മറക്കാനാവാത്തൊരു ഓർമ്മ കിട്ടിയില്ലേ ചേച്ചിക്ക്?
0: കിട്ടി കിട്ടി.
1: ഓക്കെ ചേച്ചി, അപ്പൊ ഗാനം കേൾക്കാം.
0: അങ്ങനെ കേൾക്കാം.
1: ഓക്കെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ നമസ്കാരം. മനസ്സിലായോ?
0: പേര് പറയോ.
1: മണിയമ്മ.
0: മണിയമ്മ, മണിയമ്മക്ക് ഇങ്ങനെ വല്ല ഓർമ്മകളും ഉണ്ടോ? മണിയമ്മക്ക് ഇങ്ങനെ വല്ല ഓർമ്മകളും ഉണ്ടോ സിനിമ കാണാൻ പോയതിന്റെ? ഓക്കെ, മരുമകളുടെ പേരെന്താണ്? രേഷ്മ. അങ്ങനെ ആഘോഷിക്കുക ചെയ്തോ? ആഘോഷിച്ചോ? ആഘോഷിച്ചോ? ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചോ?
1: ആ,
0: സാധാ ഒരു ദിവസം കണക്ക് അങ്ങ് പോയി. പിന്നെ മരുമക്ക് വേണ്ടിയാണ് അപ്പൊ ഇന്ന് പാട്ട് ചോദിച്ചേക്കുന്നേ. ഓക്കെ.
1: എന്റെ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. ഞാൻ ആരെയും ഇതുവരെ ഒത്തിരി ആളായി വിളിച്ചിട്ട്. രാജൻ മുഖത്തലയും സതിയും ഒരുപാട് പേരുണ്ട് മോളെ. അവരെ ആരെയും വിളിക്കുന്നില്ല.
0: എന്താ പറ്റി?
1: ഓ, അങ്ങനെ റേഡിയോ വിളിയില്ല.
0: എല്ലാം കുറഞ്ഞു.
1: ആ,
0: എന്തെങ്കിലും വിഷമമുണ്ടോ ചേച്ചിക്ക്?
1: ഓ, ഒന്നുമില്ല. പിന്നെ ബർത്ത്ഡേ വരുമ്പോ വിളിക്കും ഓരോരുത്തരുടെ. ചേച്ചി
0: ആശംസകൾ പറയാനല്ലേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കുക കേട്ടോ. രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ച് അപ്പഴല്ലേ നമുക്ക് സന്തോഷാവത്തില്ലേ. എന്തായിച്ചി?
1: ശരി.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നമുക്ക് ചേച്ചി പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8182950477.
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, PO, കൊല്ലം.
2: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമിനയാണ്. അപ്പൊ ദാ അടുത്ത കോളിലേക്ക് പോവാം.
3: ഹലോ.
2: ഹലോ,
3: ഞാൻ കടപ്പാകട വിളിക്കാം.
2: പേര് പറഞ്ഞോ ചേച്ചി.
3: എന്റെ പേര് യമുന.
2: യമുന.
3: ഞാൻ ഒരു പഴയ പാട്ടാ പറഞ്ഞിരിക്കുന്നത്, പഴയ പടത്തിലെ പാട്ട്.
2: ഏത് പടത്തിലെയാണ്?
3: സ്ഥാനാർത്ഥി സാറാമ്മ. അക്കരപ്പറ്റയില് ആ പാട്ടാ.
2: ചേച്ചി പടം കണ്ടിട്ടുണ്ടോ?
3: ഇല്ല ഇല്ല, ടിവിയിലെ കണ്ടിട്ടുള്ളേ ഉള്ളു. അവളെ
2: അല്ലാതെ പോയി കണ്ടിട്ടില്ല.
3: ഇല്ല.
2: ഇഷ്ടപ്പെട്ട പടമാണോ? അപ്പം ഇഷ്ടപ്പെട്ട പടമാണോ ഈ പടം?
3: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ.
2: ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഗാനം കേൾക്കാം. ഓക്കെ ചേച്ചി.

0: അപ്പൊ ശ്രോതാക്കൾക്ക് ഓർമ്മയുണ്ടോ, മുൻപൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ ജീപ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് പോകും, ഇന്ന് ഇന്ന സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്, എന്നിട്ട് കുറെ നോട്ടീസുകളൊക്കെ ഇങ്ങനെ വിതറിക്കൊണ്ട് പോകും. ഈ മുതിർന്നവർ തൊട്ട് പിള്ളേർ വരെ അതെടുക്കാനായിട്ട് ഇങ്ങനെ അതിന്റെ പുറകിൽ ഇങ്ങനെ ഓടും. അതൊക്കെ ഓർമ്മയുണ്ടോ ശ്രോതാക്കൾക്ക്? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474239111. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പറഞ്ഞോളൂ ചേച്ചി.
1: നല്ല പാട്ടിടാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കേ. ചേച്ചിയുടെ പേര് പറയൂ.
1: ബേബി.
0: ബേബി ചേച്ചി. എവിടെന്നാ വിളിക്കുന്നേ?
1: ഞാൻ താമരക്കുളത്തുനിന്ന്.
0: താമരക്കുളം. ഓക്കേ ചേച്ചി, ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
1: ഓ,
0: ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ?
1: ഓ, കഴിച്ചു.
0: ചേച്ചി എന്താണ് പറയാൻ വന്നേ?
1: അല്ല, ഇത്ര നേരം സിനിമ പഴയ സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ, നോട്ടീസ് എടുക്കുന്ന കാര്യം.
0: അതെ ചേച്ചി, എങ്ങനെ ചെയ്തിട്ടുണ്ടോ?
1: പിന്നെ എന്താ, ഞങ്ങളൊക്കെ ഓടിപ്പോവും കാളവണ്ടിയുടെ പുറക്കെ.
0: അന്ന് കാളവണ്ടി ഉണ്ടായിരുന്നില്ലേ?
1: പിന്നെ കാളവണ്ടി കഴിവണ്ടി ഈ കൊട്ടൊക്കെ രണ്ടൊക്കെ കൊട്ടിക്കാണ്ട നോട്ടീസൊക്കെ ഇട്ടോണ്ട് പോവും.
0: വിളംബരം ചെയ്തോണ്ട് ഇങ്ങനെ പോവില്ലേ, ഇന്ന സിനിമ ഇന്ന ദിവസം ഇറങ്ങുന്നു,
1: സിനിമയുടെ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചിട്ട്.
0: എന്നിട്ട് ആ പോസ്റ്റർ ഒക്കെ എടുത്തിട്ട് കാണാൻ പോയിട്ടുണ്ടോ ചേച്ചി?
1: പിന്നെ ഞങ്ങളൊക്കെ പോകുമ്പോ അന്ന്
0: 50 പൈസയുള്ളു. പക്ഷെ ഇന്ന് ആ പൈസയും തമ്മിൽ വ്യത്യാസം കാണുന്നു, കാരണം അന്ന് അത്രയും വിലയായിരിക്കും ഇന്നത്തെ അതനുസരിച്ച്.
1: അന്നൊക്കെ
0: തറയില്, ബെഞ്ചില്, കസാരയിലല്ലേ,
1: അമ്മയുടെ കൂടെ കൈ പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് അങ്ങ് കയറി പോകും.
0: കുടുംബത്തോടാണ് അപ്പൊ സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നത് അല്ലേ?
1: പോയിട്ടുണ്ട്. ഞങ്ങൾ
0: കട്ട് ചെയ്ത് കാണാൻ
1: പോയിട്ടുണ്ട്.
0: അങ്ങനെ കുറച്ചില്ല വേർതിരിവൊക്കെ ഉണ്ടായിരുന്നില്ലേ, കൂടിയ ആൾക്കാർക്ക് ബാൽക്കണി അല്ലേ?
1: കൂടിയ ആൾക്കാർക്ക് 75 പൈസ അന്നത്തെ ബാൽക്കണി.
0: പിന്നെ കസാലയിലിരിക്കാം, ഏറ്റവും
1: കുറഞ്ഞവർക്ക്
0: ബെഞ്ചിലിരിക്കാം, മറ്റേ ഇരുമ്പിന്റെ ബെഞ്ചൊക്കെ ആയിരുന്നില്ലേ അന്ന്.
1: പിന്നെ ഈ നിരപ്പലക തുറന്നു വെച്ചാൽ തിന്നയിലൊക്കെ ഇരിക്കും.
0: നല്ലൊരു അനുഭവമായിരുന്നല്ലേ അതൊക്കെ?
1: പിന്നെ നല്ല അതൊരു നല്ല രസവുമാണ്. പിന്നെ ഈ സിനിമ കാണുമ്പോ അവിടെ ഈ സോഡ, ഗോലി സോഡ ഒക്കെ കൊണ്ടുവരും
0: അടുത്തുള്ള കടകളിൽ. ഗോലി സോഡ
1: അല്ല, അതിനകത്ത് തന്നെ സിനിമ
0: കൊണ്ടുവരും.
1: അതിനകത്ത് കൊണ്ടുവരും. ഈ സിനിമയുടെ ഇന്റർവ്യൂ ഒക്കെ വിടുമ്പോഴേ അവിടെ കൊണ്ടുവരും. ഈ കപ്പലണ്ടി, ഈ സോഡ 15 പൈസയുള്ളു.
0: 15 പൈസയുള്ളു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടൊക്കെ ഇരുന്ന സിനിമ കാണുമല്ലേ. എങ്ങനെയാണ്, മുൻപ് ഫാനൊക്കെ ഉണ്ടായിരുന്നോ?
1: ഫാനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല,
0: ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കറങ്ങും സൗണ്ട് ഒക്കെ കേൾക്കുന്നു.
1: അങ്ങനെയാ ഈ സിനിമ തുടങ്ങുമ്പോഴേ അവര് ലൈറ്റ് ഒക്കെ
0: ഇന്റർവെൽ സമയത്തൊക്കെ നമ്മള് ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് സീറ്റ് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇവിടെ ആയിരുന്നു ഇരുന്നത്, കൂടെ വന്നവരെയൊക്കെ തപ്പിപ്പിടിക്കണം.
1: അത് നമ്മള് പിന്നെ കൂടുതൽ നമ്മളെ സഹോദരങ്ങളും എല്ലാരും കാണുമല്ലോ.
0: അപ്പൊ വിളിക്കും അവിടെ നിന്ന്, എടേ ഇങ്ങോട്ട് വാ, എവിടെ ഇരിക്കുന്നു. ഓക്കേ ചേച്ചി.
1: ഓക്കേ,
0: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.
1: ഓ ശരി.
0: ഓക്കേ ചേച്ചി.

0: ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പോയത് ഓർമ്മയുണ്ട? ഭാര്യയായിട്ട് എങ്ങനെയായിരുന്നു? സൈക്കിളുള്ള ഒരു സൈക്കിളിൽ പോവും, അല്ലാത്തൊരു നടന്നു പോവും. ഇനി അതുമല്ല, ഇച്ചിരി കൂടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ കാറിലൊക്കെ പോവും. അങ്ങനെ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? അതുമല്ല, പടം തുടങ്ങുന്നതായി മുമ്പ് ഓടിച്ചെന്ന് സീറ്റ് കണ്ടുപിടിച്ച് ടിക്കറ്റ് എടുക്കണം, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1. ഹലോ
1: ഹലോ
0: ഹലോ,
1: ഞാൻ പള്ളിത്തോട്ടത്തിൽ നിന്ന് വിളിക്കുക. അന്തോണിയമ്മ.
0: അന്തോണിയമ്മ,
1: ഞങ്ങള ഇവിടെ ഒരു ഭയങ്കരമായ അടി ഈ പള്ളിത്തോട്ടത്ത്. പരസ്യങ്ങളായി, സ്ത്രീ പരസ്യമായി. അപ്പോഴേ ഞങ്ങളിവിടെ കൃഷ്ണ തിയേറ്ററില്, അന്ന് കൃഷ്ണ തിയേറ്റർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പടം കാണാൻ ഒരു അഞ്ചാറ് ചേച്ചിമാരും ഞാനും എല്ലാരും ആയിട്ട് രാത്രി 11 മണിക്ക് എന്താ ഒരു പടം ഇടല്ലേ, അതിന് പോയി. ഞങ്ങൾ 10 മണിക്ക് എന്താ ഒരു പടം തുടങ്ങും. അങ്ങനെ ഞങ്ങൾ 1000-ൽ ഒരുവനെ ആ പടം പോയി കണ്ടു.
0: ഹലോ
1: ഹലോ,
0: കേൾക്ക്. ആ പറഞ്ഞോളൂ ചേച്ചി.
1: അങ്ങനെ ഞങ്ങൾ, അങ്ങനെ അന്നത്തെ കാലം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പടം കാണാനൊക്കെ പോകുന്നത്. എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ പോളയത്തോട്ടിലേക്ക് സിനിമ കാണാൻ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട് ഞങ്ങൾ രാത്രി.
0: എവിടെ സിനിമ ഇറങ്ങുന്നത് എല്ലാം പോയി കാണും അല്ലേ?
1: ഇല്ല, ഒരുപാട് പടം SMB-യിലും കൃഷ്ണ തിയേറ്ററിലും എല്ലാം പോയി കാണും ഞങ്ങൾ. കുമാറും
0: ഫ്രണ്ട്സ് ആയിട്ടാണ് പോയി കണ്ടോണ്ടിരുന്നത്.
1: സുധി
0: ഫ്രണ്ട്സ് ആയിട്ടാണ് പോയി കണ്ടോണ്ടിരുന്നത്.
1: ഫ്രണ്ട് എല്ലാം ആയിട്ട് പോകും.
0: നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ?
1: ഇന്ന് ഇന്ന് ആരും പോകത്തില്ല പടത്തില്.
0: അമ്മമാര് ഫോണിലാണ്, ചുരുക്കം പേര് മാത്രമേ.
1: അന്ന് അന്ന് ഒരു ഞങ്ങൾ ഉച്ചക്കെല്ലാം ചോറൊക്കെ നേരത്തെ വെച്ചോണ്ട് ഉച്ചത്തെ പടത്തിന് ഓടും.
0: ഇവിടുന്നേക്ക് ഓടും തിയേറ്ററിൽ കിടത്തും, കാരണം ഇഷ്ടം പോലെ ആൾക്കാരല്ലേ.
1: ചില
0: ചേട്ടന്മാരുണ്ട്, മറ്റേ ചേച്ചി അല്ലെങ്കിൽ സോപ്പ് ഇട്ട് ടിക്കറ്റ് എനിക്ക് എടുത്തു തരുമോ, പെമ്പുള്ളടുത്തോട്ട് ടിക്കറ്റ് എനിക്ക് എടുത്തു തരുമോ. കാരണം സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായോണ്ടേ പെട്ടെന്ന് ചേട്ടന്മാര് വിളിക്കത്തില്ല ചേച്ചിമാരടുത്തോട്ട് എനിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് തരുമോ ചോദിച്ച്. അങ്ങനെയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടോ?
1: അല്ല, അങ്ങനെ ഒന്നും എടുത്തു കൊടുക്കത്തില്ല. ഞാന് ടിക്കറ്റ് ഒന്നും എടുക്കാൻ പോകത്തില്ല. അങ്ങനെ വേറെ അമ്മമാരൊക്കെ പോയാ ടിക്കറ്റ് എടുത്ത് തരുന്നത്.
0: അന്ന്
1: 5, 6, 7, 8 ടിക്കറ്റ് കിട്ടുമല്ലേ.
0: അല്ല, ചിലവരങ്ങനെ ചോദിക്കാറുണ്ട്, കാരണം ഇഷ്ടം പോലെ ആമ്പിള്ളാരൊക്കെ ഇഷ്ടം പോലെ അവര് കാണത്തില്ലേ. അപ്പം ടിക്കറ്റ് തീരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ ഈ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകളത്തോട് ടിക്കറ്റ് എടുത്ത് തരും ചോദിക്കും.
1: കേൾക്കുന്നില്ല മോളെ,
0: ഇപ്പൊ കേക്കാവോ? ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ ചേച്ചി? അപ്പം ചേട്ടന്മാരൊക്കെ മുമ്പിൽ നിൽക്കുന്ന ചേച്ചിമാരത്തൊക്കെ ചോദിക്കും, മോളെ ചേച്ചി അല്ലെങ്കിൽ ആന്റി അമ്മ എനിക്ക് ടിക്കറ്റ് എടുത്ത് തരുമോ എന്നൊക്കെ
1: ചോദിക്കും.
0: ചിലവരെടുത്ത് കൊടുക്കും, ചിലവരെടുത്ത് കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല,
1: കാരണം
0: ഇഷ്ടം പോയങ്കിലും പണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരല്ലായിരുന്നു. അതാണ് ടിക്കറ്റ് കിട്ടാനൊക്കെ പാടായിരിക്കും. അന്ന്
1: പാടാ, ഭയങ്കര പാടാ. അയ്യോ, എന്ത്
0: ഇടിയും കൊണ്ട് എത്ര സ്ഥിതിയെ കൊണ്ടിട്ട് ടിക്കറ്റ് എടുക്കൂ, അതും ഇല്ല. ഓക്കെ, പിന്നെ ഇത് പാട്ട് ചോദിച്ചേക്കുന്നേ.
1: ഞാൻ ഇങ്ങനെ 1000-ൽ ഒരുവൻ ആ പാട്ട് ചോദിച്ചിരിക്കുന്നു. പാട്ടെല്ലാം നിറയെ ഉണ്ട്. ജയലളിതയും MCR-ഒക്കെ നടിച്ച പടമെന്ന് തോന്നുന്നു. മറന്നുപോയി.
0: മറന്നുപോയി
1: ചോദിച്ചിരിക്കുന്നു.
0: അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗാനം കേൾക്കാം.

0: എ വി മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയൂ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957529.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ, പത്രത്തിലിടാനാണോ?
2: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. അപ്പോൾ എനിക്കറിയുന്ന രണ്ടുപേരുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും സ്കൂളിൽ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് രണ്ടുപേരും കൂടെ സിനിമ കാണാൻ പോകും കേട്ടോ. സിനിമ കാണാൻ പോയിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് മസാല ദോശയൊക്കെ ആയിരുന്നു അതൊന്ന് കഴിക്കുന്നത്. അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ഒന്നും അറിയാത്ത കണക്ക് വരും. മറ്റാരും അല്ല എൻ്റെ അച്ഛനും അമ്മയായിരുന്നു കേട്ടോ. ഓക്കേ, അപ്പോൾ ഇത് വലുതായ ശേഷമാണ് അവർ എന്നോട് പറയുന്നത്. അങ്ങനെ ഇതാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ സിനിമയും കണ്ടിട്ട് വന്നത്. ഓക്കേ, കോളിലേക്ക് പോവാം.
4: ഹലോ.
3: ഹലോ
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
4: ഞാൻ കൃഷ്ണൻ മുണ്ടകൽ.
3: പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ടാണ്.
4: നമ്മളെ പ്രോഗ്രാമിന് വേണ്ടതാ.
3: ആ ചേട്ടൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ.
4: ആ അതെ, വാർഷികത്തിനൊന്ന് വേണ്ടതാ.
3: ഓക്കേ,
4: പരിചയപ്പെട്ടായിരുന്നു.
3: എന്നിട്ട് അതിന്റെ സമയൊക്കെ നോക്കി സിനിമ കാണാൻ പോകും. ചേട്ടൻ അങ്ങനെ ആദ്യമായിട്ട് കണ്ട സിനിമ
4: പറഞ്ഞിട്ടുണ്ട്.
3: ആ പറഞ്ഞോളൂ ചേട്ടാ, ഏത് പാട്ടാണ് പറഞ്ഞേക്കുന്നേ? പാടിക്കോളൂ.
4: മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയേത്തും ഇന്ദ്രചാപം മന്ദസ്മിതങ്ങൾ പാടി വിളിക്കും ോപം നീ മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയേത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ പാടി വിളിക്കും ഇന്ദു കോപം ജനുവരി കുളിർ ചന്ദ്രിക നുകരും ജലതരംഗം നീ ഇലകൾ പോലും ശില്പമാകും പാനപാത്രം നീ ജനവരി കുളിർ ചന്ദ്രിക നുകരും ജലതരംഗം നീ ഇലകൾ പോലും ശില്പമാകും സൗകുമാരം നീ സ്വപ്ന സൗകുമാരം നീറയും എന്നിൽ നീറയും നിന്റെ നീഹാരാദ്രമാ അംഗരാഗം അംഗരാഗം മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയേക്കും ഇന്ദ്രചാപം നീ പന്തസ്മിതങ്ങൾ പാടി വിളിക്കും ഇന്ദ്രകോപം നീ.
3: അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?

കാലം മാറിയതിലൂടെ സിനിമയിലും സിനിമ കാണുന്ന രീതിയിലും ഒക്കെ വ്യത്യാസം വന്നല്ലേ. പക്ഷെ ഒരിക്കലും സിനിമയോടുള്ള സ്നേഹവും ആ വികാരവും ആ ഇഷ്ടവും ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ കാതോട് കാതോർത്തിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണത്തിന്റെ 56-ാം ഭാഗമാണിത്. ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. സിംഗപ്പൂർ നഗരക്കാഴ്ചകളാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ അത്ഭുതവും കൗതുകവും ജനിപ്പിക്കുന്നതായിരുന്നു സിംഗപ്പൂർ നഗരത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ലേസർ രശ്മികളുടെ മായാ കാഴ്ചകൾ കാണികളായ ഞങ്ങളെ മറ്റൊരു വിസ്മയ ലോകത്ത് വിഹരിക്കാൻ അവസരം തന്നു. ഈ ഷോ കഴിഞ്ഞ് കാണികൾ മടങ്ങിയപ്പോൾ അടുത്ത ഷോയ്ക്കുള്ള നീണ്ട ക്യൂ പുറത്ത് രൂപം കൊണ്ടിരുന്നു. ഞങ്ങൾ അന്നത്തെ നഗരക്കാഴ്ചകൾ മതിയാക്കി ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നുവല്ലോ ഞങ്ങളുടെ താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. 15 നിലകളുള്ള ഹോട്ടലിൽ 10-ാം നിലയിലെ സ്യൂട്ട് റൂം എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും നിറഞ്ഞതായിരുന്നു. കാർഡ് സ്വൈപ്പ് ചെയ്ത് തുറക്കപ്പെടുന്ന ലിഫ്റ്റ് വാതിലുകളാണ്. അപരിചിതർക്ക് ഒരു കാരണവശാലും ഹോട്ടലിനുള്ളിൽ കടക്കാനാവില്ല. ഡിന്നറിന് ഞങ്ങൾ വീണ്ടും ഒത്തുകൂടി. നോൺ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു. ചിക്കനും മത്സ്യവുമായിരുന്നു മുഖ്യ വിഭവങ്ങൾ. ഇത് രണ്ടും ചൈനീസ് പാചക വൈദഗ്ധ്യം ഉപയോഗിച്ച് പാകപ്പെടുത്തിയതായിരുന്നു. എരിവ് അധികമില്ല, മധുരം കലർന്ന രുചി. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും കേരളീയർക്ക് അത്ര കണ്ട് പരിചിതമായ രുചിയായിരുന്നില്ല അത്. ഭക്ഷണശേഷം ഞങ്ങൾ സ്വകാര്യമായി നഗരം ഒന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. ഹോട്ടലിന് മുന്നിൽ നിന്ന് തന്നെ ഒരു ടാക്സിക്ക് കൈ കാണിച്ചു. ഞങ്ങൾ കയറിയ ഉടൻ മീറ്റർ പ്രവർത്തിപ്പിച്ചു. പോകേണ്ടത് മർലിയോൺ പാർക്കിലേക്കാണെന്ന് പറഞ്ഞു. സിംഗപ്പൂർ നഗരത്തിലെമ്പാടും ടാക്സികൾ ഓടിക്കൊണ്ടേയിരിക്കും. നമുക്കത് വിളിക്കാം, യാത്ര ചെയ്യാം. പക്ഷേ രാത്രി 9 മണി കഴിഞ്ഞാൽ ഇരട്ടി ചാർജ് നൽകണം. മർലിയോൺ പാർക്കിലെത്തിയ ഞങ്ങൾ മുമ്പിലെ വർണ്ണക്കാഴ്ചകൾ കൺനിറയെ കണ്ടു. ഒരു മായാ ലോകത്തെത്തിയ പ്രതീതിയാണ് കൺമുമ്പിൽ കണ്ടത്. സപ്തവർണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ബീച്ച് സാൻബേ മന്ദിരം, തൊട്ടടുത്തായുള്ള ഉന്നത മന്ദിരങ്ങൾ, അവയുടെ ജനാലുകളിലൂടെ വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇരുട്ടിന്റെ കണിക പോലും ഒന്നും കാണാനേയില്ല. പവർകട്ടും ലോഡ് ഷെഡിങ്ങും പരിമിതമായ നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതാണ് സിംഗപ്പൂർ നഗരത്തിൽ വൈദ്യുത അലങ്കാരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മാസ്മരിക കാഴ്ചകൾ. തെരുവിളക്കുകളെല്ലാം അത്യുജ്വലമായ പ്രകാശത്താൽ നഗരവീഥികളെ പ്രകാശമാനമാക്കിയിരിക്കുന്നു. ഒരു തെരുവിളക്കിന്റെ കീഴിലിരുന്ന് സുഖമായി പുസ്തകം വായിക്കാവുന്നത്ര വെളിച്ചം. സമ്പന്നതയുടെ കിളിരംഗം തന്നെയാണ് സിംഗപ്പൂർ എന്ന രാജ്യം. കാൽനടയായി ഞങ്ങൾ ആ പാർക്കിലൂടെ ചുറ്റി നടന്നു. കോഫി ഷോപ്പിൽ നിന്നും ചൂട് കോഫിയും കഴിച്ചു. സിംഗപ്പൂർ ഡോളറിൽ നൽകിയത് ഇന്ത്യൻ രൂപയിൽ വൻ വില തന്നെയായിരുന്നു. ധാരാളം ആളുകൾ പാർക്കിൽ ഇരിക്കുകയും ചുറ്റിത്തിരിയുകയും ചെയ്യുന്നുണ്ട്. ഒരുവിധത്തിലുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ കണ്ടില്ല. സാമൂഹ്യ വിരുദ്ധ സാന്നിധ്യവും അവിടെ എങ്ങും കണ്ടില്ല. അല്പവസ്ത്രധാരികളായ പാശ്ചാത്യ സിംഗപ്പൂർ ചൈനീസ് വനിതകളെ തുറച്ചു നോക്കാനോ കമന്റ് അടിക്കാനോ അവിടെയെങ്ങും ഒരാളും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സിംഗപ്പൂർ നഗരത്തിലെ രാത്രികാല കാഴ്ചകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ നഗരങ്ങളിലെ സാംസ്കാരിക ഔന്നത്യമായിരുന്നു അവിടങ്ങളിലെ കുലീന പെരുമാറ്റത്തിന് അടിസ്ഥാനമായിരുന്നതെങ്കിൽ, സിംഗപ്പൂരിലെ കർശനവും ദയാരഹിതവുമായ ശിക്ഷാരീതികളാണ് നഗരത്തെ അച്ചടക്കപൂർണമാക്കിയതിന്റെ അടിസ്ഥാനം. സിംഗപ്പൂരിലെ കോടതികൾ വിധിക്കുന്ന അടിശിക്ഷയെപ്പറ്റി മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. ഏകദേശം 2 മണിക്കൂർ ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി. മടക്കയാത്രയും ടാക്സിയിലായിരുന്നു. രാത്രിയിലും ധാരാളം ബസ്സുകൾ നിരത്തിലൂടെ ഓടുന്നുണ്ട്. നഗരത്തിലെ റോഡുകളും ബസ് സ്റ്റോപ്പുകളും പരിചിതമല്ലാത്തതുകൊണ്ട് ടാക്സി യാത്ര വലിയ ഉപകാരമായിരുന്നു. ഹോട്ടലിന്റെ

മനസ്സിലാക്കാനായി ഞാനും അവരോടൊപ്പം നടന്നു. അവരെല്ലാം സ്വന്തം തൊഴിലിടങ്ങളിലേക്കുള്ള യാത്രയിലായിരുന്നു. സിംഗപ്പൂരിൽ 7 മണിക്ക് മുമ്പ് തന്നെ തൊഴിലിടങ്ങൾ സജീവമാകും. ചില ഫാക്ടറികൾ 6:30 തന്നെ പ്രവർത്തനം തുടങ്ങും. അച്ചടക്കം കർശനമായതിനാൽ വൈകി വരുന്നവർക്ക് മുമ്പിൽ ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് മാനേജരെ അസഭ്യം പറയുന്നതും സൂപ്പർവൈസറെ കയ്യേറ്റം ചെയ്യുന്നതും സിംഗപ്പൂരിൽ നടപ്പില്ല. മാത്രമല്ല കഠിനമായ കുറ്റങ്ങളുമാണ് അവയൊക്കെ. വർഗബോധത്താൽ വിജൃംഭിതരായ മലയാളികൾ സിംഗപ്പൂരിൽ മുദ്രാവാക്യം വിളിക്കാനാകാതെ ശ്വാസം മുട്ടുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാനാകില്ല. ഒരു ശരാശരിക്കാരനായ തൊഴിലാളിയുടെ സിംഗപ്പൂരിലെ ജീവിതം അത്ര കണ്ട് ആർഭാടപൂർണമല്ല എന്ന് മലയാളികളുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായി. പാർപ്പിടക്ഷാമമാണ് ഏറ്റവും വലിയ പ്രശ്നം. അധികം വിസ്തൃതമല്ല സിംഗപ്പൂർ രാജ്യം എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനാൽ തന്നെ ലഭ്യമായ ഭൂമി വിസ്തൃതിയിൽ കുറവാണ്. വെർട്ടിക്കൽ ഗ്രോത്താണ് സിംഗപ്പൂർ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പദ്ധതി. അതായത് ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മിതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. 50 നിലകളുള്ള ഉന്നത സൌധങ്ങൾ സിംഗപ്പൂരിലെ സാധാരണ കാഴ്ചയാണ്. മാത്രമല്ല പാർപ്പിടത്തിന് നൽകേണ്ടി വരുന്ന വാടകയും ഭീമമായ തുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സിംഗപ്പൂരിലെ വേതനഘടന അത്ര കണ്ട് മെച്ചവുമല്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർത്തുപോയി. അക്കാലത്ത് ഗൾഫ് ജീവിതം ഉദയം ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ സിംഗപ്പൂർ വളരെയേറെ പ്രലോഭിപ്പിക്കപ്പെടുന്ന രാജ്യമായിരുന്നു അക്കാലത്ത്. സിംഗപ്പൂരിൽ നിന്നും അവധിക്കെത്തുന്നവർ നാട്ടിൻ പ്രദേശത്ത് സമ്പന്നതയുടെയും ധാരാളിത്തത്തിന്റെയും ഉദാരതയുടെയും പ്രതീകങ്ങളായിരുന്നു. സിംഗപ്പൂർ എന്ന വിളിപ്പേർ ചാർത്തി കിട്ടിയ ഇവരിൽ അധികം പേരും ഗൾഫ് മലയാളികളെ പോലെ സമ്പന്നരായിരുന്നില്ല എന്നതായിരുന്നു സത്യം. അവരിൽ പലരുടെയും പിന്നീടുള്ള ജീവിതം പരമ ദരിദ്രവുമായിരുന്നു. എന്നാൽ സമർത്ഥരായ കുറേയേറെ മലയാളികൾ ബ്രിട്ടനിലേക്ക് കുടിയേറുകയും അന്നാട്ടിലെ പൗരത്വം സമ്പാദിച്ച് സുഖകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സിംഗപ്പൂർ മലയാളികൾക്ക് ഒരു വാഗ്ദത്ത ഭൂമിയല്ല, പ്രത്യേകിച്ചും അവിദഗ്ധ തൊഴിലാളികൾക്ക്. ഞാൻ എന്റെ പ്രഭാത നടത്ത തുടർന്നു. അത്ഭുതകരം എന്നതിലുപരി വേദനാത്മകമായ ഒരു കാഴ്ച കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. ഒരു ബസ് ഷെൽട്ടറിന് സമീപമുള്ള ഷോപ്പിലെ ഒഴിഞ്ഞ തിണ്ണയിൽ 4-5 പേർ സുഖമായി കിടന്നുറങ്ങുന്നു. പാർപ്പിടക്ഷാമം എത്രമാത്രം രൂക്ഷമാണ് സിംഗപ്പൂരിൽ എന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാഴ്ചയായിരുന്നു അത്. യൂറോപ്പിലെ ഒരു നഗരത്തിലും ഇത്തരമൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ സമ്പന്നതയിൽ ആറാടി നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന സിംഗപ്പൂർ നഗരത്തിൽ തലചായ്ക്കാൻ ഇടം ലഭിക്കാത്തവരും ഉണ്ടെന്ന് ബോധ്യപ്പെട്ട കാഴ്ചയായിരുന്നു അത്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. വൃത്തിയിലും വെടിപ്പിലും യൂറോപ്പിന്റെ നിലവാരം പുലർത്തുന്ന സിംഗപ്പൂർ കൃത്യമായി പ്ലാൻ ചെയ്ത നഗരമാണ്. ഒരു റോഡും എങ്ങും ചെന്ന് അവസാനിക്കുന്നില്ല. പക്ഷേ ദിക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഒരു കാൽനടയാത്രക്കാരനുണ്ട് താനും. കൃത്യമായ സൈൻബോർഡുകൾ എല്ലാ ജംഗ്ഷനുകളിലും ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തി സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ നഗരം വീർപ്പുമുട്ടാതിരിക്കാനുള്ള കരുതലുകളെല്ലാം എടുത്തിട്ടുമുണ്ട്. ബഹുനില മന്ദിരങ്ങളുടെ എല്ലാം അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ലോട്ടുകളാണ്. ചില കെട്ടിടങ്ങളുടെ ഒന്നും രണ്ടും നിലകളും പാർക്കിങ്ങിനായി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. റോഡരികിൽ വാഹനങ്ങൾ അലക്ഷ്യമായി നിർത്തിയിട്ടതായി കാണാനായില്ല. ഇരുചക്ര വാഹനങ്ങളും കാണാനേയില്ല. മുന്തിയയിനം കാറുകൾ, പ്രത്യേകിച്ചും മെഴ്സിഡസ് ബെൻസ് കാറുകൾ ധാരാളമായി കണ്ടു. തെരുവ് കച്ചവടക്കാരും തട്ട് കച്ചവടക്കാരും നഗരത്തിൽ ഇല്ല എന്നതും പറയേണ്ടത് തന്നെയാണ്. ചൈനീസ് വംശജരെയാണ് നഗരത്തിൽ അധികവും. മംഗോളിയൻ മുഖമുള്ള ഇവർ പല തലമുറകൾക്ക് മുമ്പ് തന്നെ സിംഗപ്പൂരിൽ എത്തിയവരാണത്രേ. ലോകപ്രശസ്തമായ പല ബാങ്കുകൾക്കും സിംഗപ്പൂർ ആസ്ഥാനമായി കോർപ്പറേറ്റ് ഓഫീസുകൾ ഉണ്ടെന്ന് അവകളുടെ ബോർഡുകളിൽ നിന്നും മനസ്സിലായി. ചെറു രാജ്യമാണ്. പ്രകൃതി വിഭവങ്ങളോ ധാതുക്കളോ എണ്ണയോ ഒന്നും കാര്യമായി ഇല്ല എന്ന വസ്തുതയും ഇവിടെ അവശേഷിക്കുന്നു. എന്നാൽ ഇന്ന് ലോകസമ്പത്തിന്റെ സിംഹഭാഗവും സിംഗപ്പൂരിലൂടെയാണ് ഒഴുകുന്നത്. തുറമുഖം ലോകവാണിജ്യത്തിന്റെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്നു. കൃത്യമായ ദീർഘവീക്ഷണത്തോടെ സിംഗപ്പൂരിലെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അക്കാര്യത്തിൽ ലിക്വാൻ എന്ന പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയെ സിംഗപ്പൂർ ജനത ആരാധനയോടെയാണ് ഓർക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനോട് അനുബന്ധിച്ച് നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ ഭാവിയെപ്പറ്റി സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ ബ്രിട്ടൻ അനുവദിച്ചിരുന്നു. തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാകണമെന്നും സിംഗപ്പൂരിനെ മാതൃകയാക്കി നമുക്ക് സാമ്പത്തിക ശക്തിയാകാമെന്നും അന്നത്തെ സർ സി പി രാമസ്വാമി അയ്യർ, അന്നത്തെ ദിവാൻ, അഭിപ്രായപ്പെട്ടത് സിംഗപ്പൂരിലെ തെരുവിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓർത്തുപോയി. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സിംഗപ്പൂർ നഗരത്തിലെ പ്രഭാതം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഈ പ്രഭാതം നടത്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞു. ഏകദേശം ഒരു മണിക്കൂർ സമയം കൊണ്ട് നഗരത്തിലൂടെ 5 കിലോമീറ്റർ ഞാൻ നടന്നു കണ്ടു. എങ്ങും കൃത്രിമമായ ആഡംബര സൗഭാഗ്യങ്ങളുടെ കാഴ്ച മാത്രമാണ് കാണാനായത്. ഏറ്റവും ദുർലഭ്യമുള്ളതാണല്ലോ കരഭൂമി അവിടെ. അത് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടറിഞ്ഞു. കൃഷിസ്ഥലങ്ങളൊന്നും കണ്ടതേയില്ല. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളും ഇല്ലേയില്ല. അതുപോലെ വ്യവസായശാലകളുടെ സാമീപ്യവും നഗരത്തിലില്ല. ആധുനിക ലോക സമ്പദ്ക്രമം രൂപപ്പെടുത്തുന്ന ഒരു പ്രമുഖ രാജ്യമെന്ന നിലയിൽ അത്തരം സ്ഥാപനങ്ങളുടെ സാന്നിധ്യമാണ് അവിടെ അധികവും കണ്ടത്. പ്രഭാത സവാരി അവസാനിപ്പിച്ച് ഞാൻ ഹോട്ടലിലെത്തി. സമയം 8 മണി കഴിഞ്ഞിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അന്ന് നഗരത്തിലെ വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് പ്ലാൻ. ആദ്യമായി പോകുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്കാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് സിംഗപ്പൂർ നാഷണൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നതിലുപരി സസ്യശാസ്ത്രത്തിന്റെ ഒരു വൈജ്ഞാനിക കലവറയാണത്. ലോകത്ത് തന്നെ ഇത്തരം വിരലിലെണ്ണാവുന്ന ബൊട്ടാണിക്കൽ ഗാർഡനുകളേ ഉള്ളൂ. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ശ്രോതാക്കളിൽ പലരും കണ്ടു കാണുമല്ലോ. യഥാർത്ഥത്തിൽ ഇത്തരം വൈജ്ഞാനിക മേഖലകളുടെ സൃഷ്ടിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള താല്പര്യം ശ്ലാഘനീയം തന്നെയാണ്. ഊട്ടിയിലെ ഈ ഗാർഡൻ ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സർവ പിന്തുണയും കൂടിച്ചേർന്നപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഒരു ഗാർഡനായി അത് രൂപം കൊണ്ടു. നമുക്ക് ഇനി ഒരു ഗാനം കേൾക്കാം.

സിംഗപ്പൂരിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. 1859 അത് സ്ഥാപിതമാകുന്നത്. 200 പ്രായമുണ്ടാതിന് ഇന്ന്. ഈ ഗാർഡൻ സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോയത്. ഇത് വെറുമൊരു അമ്യൂസ്മെന്റ് പാർക്കല്ല. പച്ചപ്പ് നിറഞ്ഞ, കണ്ണിനിമ്പം നൽകുന്ന, കൂത്തുലഞ്ഞു നിൽക്കുന്ന അപൂർവയിനം ചെടികളും ചെറു ജലാശയങ്ങളും ചെറു വെള്ളച്ചാട്ടങ്ങളും സിംഗപ്പൂർ നഗരമധ്യത്തിലാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം ഇരട്ടിക്കും. ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞന്മാർ ഇത്തരമൊരു സസ്യോദ്യാനം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ആത്മാർത്ഥതയോടെ തന്നെ സഹായിച്ചു. സത്യത്തിൽ അതിന്റെ പിന്നിൽ ചെറിയൊരു ബിസിനസ് ലക്ഷ്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് അതിന് മുതിർന്നത്. ഒരു ഗാനത്തോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 57 ഭാഗവുമായി അടുത്ത ആഴ്ച.

റേഡിയോ ബെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ കഥ പറയും നേരം.
2: സകല ശുഖകുല വിമലതിലകിത കളേബ.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ ആർ എസ് രാജീവ്.
2: സാരസ്യ പീയൂഷ.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

ആധുനിക മലയാള ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ എം മുകുന്ദന്റെ രാധ രാധ മാത്രം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന ഇടത്തിൽ അവതരിപ്പിക്കുന്നത്. മലയാള കഥാസാഹിത്യത്തിലെ ആധുനികതയ്ക്ക് ശക്തി നൽകിയത് ദാർശനിക ലോകത്തു നിന്നും സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് കുടിയേറിയ അസ്തിത്വവാദവും അസംബന്ധവാദവുമായിരുന്നു. മലയാളത്തിൽ അതിനനുയായികൾ ഏറെയുണ്ടായി. അതിൽ പ്രമുഖനാണ് എം മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ഡൽഹി, ആവിലായിലെ സൂര്യോദയം, കേശവൻ്റെ വിലാപങ്ങൾ, നൃത്തം, ദൈവത്തിൻ്റെ വികൃതികൾ തുടങ്ങി 20 നോവലുകളും അത്ര തന്നെ കഥാസമാഹാരങ്ങളിൽ രചിച്ച ഈ എഴുത്തുകാരന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ് ഉൾപ്പെടെ മിക്കവാറും എല്ലാ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. മുകുന്ദൻ മലയാളത്തിൽ സൃഷ്ടിച്ച സാഹിത്യ പ്രപഞ്ചം വൈവിധ്യസുന്ദരവും വിസ്മയാവഹവുമാണ്. കാലാകാലങ്ങളായി സംഭവിച്ച ഭാവുകത്വപരമായ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ മനസ്സ് തുറന്നിട്ട എഴുത്തുകാരനാണ് എം മുകുന്ദൻ. ആധുനിക കാലത്തും ഉത്തരാധുനിക കാലത്തും ഒരുപോലെ നിറഞ്ഞു നിന്ന ഈ എഴുത്തുകാരൻ്റെ ഏറ്റവും മികച്ച കഥകളിലൊന്നാണ് രാധ രാധ മാത്രം. അസ്തിത്വമാധവരമായ വ്യാകുലതകൾ പ്രമേയമാക്കിയ കഥകൾ ഈ എഴുത്തുകാരൻ്റെ സർഗാത്മക ജീവിതത്തിൻ്റെ പൂർവ്വഘട്ടത്തിലാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽപ്പെട്ട കഥയാണ് രാധ രാധ മാത്രം. അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന വ്യാകുലാവസ്ഥയിൽ രാധ എന്ന കഥാപാത്രത്തിൻ്റെ വിഭ്രമാത്മകമായ മനസ്സിലൂടെ ചിത്രീകരിക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. അനുവാചകനെ അയുക്തികമായ ഒരു ഭ്രമാത്മക അവസ്ഥയിലെത്തിക്കുന്ന ഈ കഥ നമ്മുടെ തന്നെ സ്വത്വത്തെക്കുറിച്ചുള്ള വ്യാകുലതയിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നു. എം മുകുന്ദൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ. പ്രഭാതം മുതൽ പ്രഭാതം വരെ. 5.5 വയസ്സുള്ള കുട്ടി. മുണ്ഡനം ചെയ്യപ്പെട്ട ജീവിതം. വേശ്യകളെ, നിങ്ങൾക്കൊരമ്പലം. ഡൽഹി 1981.

രാധ, രാധ മാത്രം. എം മുകുന്ദൻ. രാധ കോളേജ് വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ സുരേഷ് നിൽക്കുന്നത് കണ്ടു. അവനെ കണ്ടപ്പോൾ അവൾക്ക് അതിയായ സന്തോഷം തോന്നി. ഇന്നലെ വൈകുന്നേരം അവർ ഒരുമിച്ച് കടൽക്കരയിലൂടെ ഉപ്പിൻ്റെ ഗന്ധമുള്ള കാറ്റേറ്റ് കക്കകൾ ചിതറിക്കിടക്കുന്ന പൂഴികളുടെ മുകളിലൂടെ ഒരു മണിക്കൂറോളം നടക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടുവെന്ന് അവൾ പ്രതീക്ഷിച്ചതേയില്ല. അവൾ നിരത്ത് മുറിച്ചു കടന്ന് സുരേഷിൻ്റെ അരികിലേക്ക് നടന്നു. അവൻ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ദൂരെ എവിടെയോ നോക്കി നിൽക്കുകയാണ്. തന്നെ കാണുമ്പോൾ അവൻ എത്രമാത്രം സന്തോഷിക്കും എന്നോർത്തവൾ സ്വയം സന്തോഷിച്ചു. അവൾ നടന്നിയെന്ന് നേരെ മുമ്പിലെത്തിയിട്ടും അവൻ ദൂരെ എവിടെയോ നോക്കി നിന്നതേയുള്ളൂ. അവൻ അവളെ കണ്ടതേയില്ല. അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. അവരുടെ ചുമലുകൾ പരസ്പരം തൊട്ടു. അവൻ വായിൽ നിറഞ്ഞു വന്ന പുക പുറത്തേക്ക് ഊതിവിട്ടുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അല്പം അകലെ മാറി നിന്ന് വീണ്ടും സിഗരറ്റ് വലിച്ചു തുടങ്ങി. അവളെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ആശ്ചര്യമോ സന്തോഷമോ ഒന്നും കണ്ടതേയില്ല. സുരേഷ്, അവൻ മുഖം തിരിച്ചു നോക്കി. സുരേഷ് എവിടേക്കാണ് പോകുന്നത്? അവൻ മനസ്സിലാകാത്തതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ

ആറോട് ചേർത്ത് പിടിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഇടയിൽ നിന്നും ഒരു മാസിക എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നോക്കൂ, പിങ്ക് ഇതിലുണ്ട്. അവൾ മാസിക തുറന്ന് സാമുവൽ ബക്കറ്റിന്റെ കവിത അച്ചടിച്ചിട്ടുള്ള പേജ് തുറന്ന് നീട്ടിക്കാണിച്ചു. അവൻ അവളുടെ മുഖത്തും മാസികയിലും മാറി മാറി നോക്കി. ആദ്യം സുരേഷ് വായിക്കൂ, എന്നിട്ട് ഞാൻ വായിക്കാം. അവൾ മാസിക അവന്റെ നേരെ നീട്ടിക്കൊണ്ടു നിന്നു. അവൻ എരിഞ്ഞു തീർന്ന സിഗരറ്റ് നിലത്തിട്ട് ചെരുപ്പ് കൊണ്ട് ഞെരിച്ച് കിടത്തിക്കൊണ്ട് ചോദിച്ചു, നീ ഏതാണ് കുട്ടി? അത് കേട്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. ബസ് സ്റ്റോപ്പാണെന്നും നാലുപാടും ആളുകൾ നിൽക്കുന്നുണ്ടെന്നും അവൾ മറന്നുപോയി. മാസിക നീട്ടിപ്പിടിച്ചു തന്നെ അവൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളൂ, ശനിയാഴ്ച വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ശനിയാഴ്ചയോ? ആരുടെ വീട്ടിൽ? ശനിയാഴ്ച രാത്രി വീട്ടിലല്ലേ ഊണ്? അതും മറന്നോ? നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. തമാശ മതിയാക്കൂ. അവളുടെ മുഖത്തെ മന്ദഹാസം, ഒരിക്കലും ഉണയാത്ത മന്ദഹാസം മറഞ്ഞു. അവൻ അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു, നീ എന്നെ കളിയാക്കുകയാണോ? നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. സുരേഷ് പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അവന്റെ പെരുമാറ്റം അവളെ അസ്വസ്ഥയാക്കി. ഞാനല്ല കളിയാക്കുന്നത്, സുരേഷാണ്. അവളുടെ മുഖം ഗൗരവം പൂണ്ടു. നിനക്ക് ആളെ തെറ്റിയിരിക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. സുരേഷ് സുരേഷ് അല്ലേ? എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? ഞാൻ സുരേഷാണ്, പക്ഷെ ഞാൻ നിന്നെ അറിയില്ല. സുരേഷ് എന്നെ അറിയില്ലേ? രാധയെ അറിയില്ലേ? ഇല്ല. അവന്റെ സ്വരം കനത്തിരുന്നു. അവൻ കീശയിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കൊളുത്തി പുക ഊതിവിട്ടു. മിനിഞ്ഞാന്നല്ലേ സുരേഷ് എന്നെ അന്വേഷിച്ച് കോളേജിൽ വന്നത്? ഇന്നലെയല്ലേ നമ്മൾ ഒരുമിച്ച് കടൽക്കരയിൽ പോയത്? ഞാൻ ആരെയും കാണാൻ കോളേജിൽ വന്നിട്ടില്ല, ഞാൻ ആരുടെയും കൂടെ കടൽക്കരയിലും പോയിട്ടില്ല. അവളുടെ മുഖം വിളറി. ദയവ് ചെയ്തു പോകൂ, ആളുകൾ നോക്കുന്നത് കാണുന്നില്ലേ നീ? അവൻ അവളുടെ അരികിൽ നിന്ന് അല്പം അകലെ മാറി നിന്നു. അപ്പോഴാണ് ബസ് വന്നത്. സുരേഷ് സിഗരറ്റ് താഴെയിട്ട് ബസ് കയറിയിരുന്നു. ബസ് തിരക്ക് പിടിച്ച നിരത്തിലൂടെ ഓടി വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായി. മാസിക തിരികെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് കുനിഞ്ഞ തലയോടെ അവൾ നടന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന് തോന്നി. പ്രധാന നിരത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെമ്മണ്ണ് നിറഞ്ഞ വഴിയിലിറങ്ങി അവൾ നടന്നു. നിരത്തിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവൾ ഭാസ്കരന്റെ ചായപ്പീടികയുടെ മുമ്പിലെത്തി. ചായ കുടിച്ചുകൊണ്ടിരുന്ന ഭാസ്കരൻ മുഖം പൊന്തിച്ച് അവളെ നോക്കി. ചായ കാത്തിരിക്കുന്ന കണ്ണൻ മാസ്റ്ററോട് ഭാസ്കരൻ ചോദിച്ചു, ഏതാ പോകുന്ന കുട്ടി? മാസ്റ്റർ കൈമലർത്തി. ഭാസ്കരന്റെ പീടികയുടെ വളവ് തിരിഞ്ഞാൽ അവളുടെ വീടായി. വീടിന്റെ ഉമ്മറത്ത് ആപ്പീസിൽ നിന്ന് വന്ന അച്ഛൻ രാവിലത്തെ പത്രവുമായി പതിവ് പോലെ ചാരികസേരിൽ കിടക്കുകയായിരുന്നു. അവൾ മുറ്റത്ത് കയറിയപ്പോൾ അച്ഛൻ തലയുയർത്തി കണ്ണട നേരെയാക്കി നോക്കി. അവൾ കുനിഞ്ഞ തലയോടെ കോലായിലേക്ക് കയറി. ആരാ? അച്ഛൻ കണ്ണട കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. മനസ്സിലായില്ലല്ലോ. അത് കേട്ടപ്പോൾ അവളുടെ നെഞ്ചിടിച്ചു. മുന്നോട്ട് നീക്കി വെച്ച കാലിളകാതെയായി. എവിടുന്നാ? ഇരുന്നാട്ടെ. മാധവേ. അച്ഛാ. അവളുടെ സ്വരം പതറിയിരുന്നു. അച്ഛനോ? കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അഴിഞ്ഞ മുണ്ട് നേരെയാക്കിക്കൊണ്ട് അച്ഛൻ അകത്തേക്ക് നടന്നു വന്നു. ഏതാ മോളെ, നീ എവിടുന്നാ വരുന്നത്? അവൾ ഒന്നും പറയാൻ കഴിയാതെ പരിഭ്രമത്തോടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി നിന്നു. മാധവി, മാധവി. അച്ഛൻ വാതിൽപ്പടിയിൽ ചെന്ന് നിന്ന് തല അകത്തേക്കിട്ട് അമ്മയെ വിളിച്ചു. അമ്മ അകത്തെപിടിയിൽ നിന്ന് വിളികെട്ടു. ഒന്ന് രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞ് വസ്ത്രം മാറി നെറ്റിയിൽ ചന്ദനവുമായി അമ്മ വന്നു. അച്ഛൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഒച്ച താഴ്ത്തി പറഞ്ഞു, ഏതോ ഒരു കുട്ടി, ചോദിച്ചിട്ട് മിണ്ടുന്നില്ല, എന്തു പറ്റിയോ ആവും. എവിടുന്നാന്ന് പറഞ്ഞില്ലേ? മിണ്ടണ്ടേ, ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ അറിയുക? അമ്മ അവളെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, നല്ല കുടുംബത്തു നിന്നാണെന്ന് തോന്നുന്നു, പാവം. മോളിതാ ഇവിടെ ഇരിക്കും. അച്ഛൻ കസേര നീട്ടിയിട്ടുകൊണ്ട് പറഞ്ഞു. അവൾ ഇരിക്കാതെ ഒരു പ്രതിജ്ഞയെപ്പോലെ നിന്നു. അമ്മ അവളുടെ അടുത്ത് ചെന്നു തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇരിക്കും മോളെ. അമ്മ അവളെ കസേരയിൽ പിടിച്ചിരുത്തി. പുസ്തകങ്ങൾ പിടിച്ചിരുന്ന അവളുടെ കൈ വിറച്ചുകൊണ്ടിരുന്നു. എന്താണ് മോളുടെ പേര്? ഏതാ നാട്? അമ്മേ, എന്താ വിഷമം എന്ന് വെച്ചാൽ പറയുക. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാം.

എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയിരിക്കുന്നത്? വയ്യ, എനിക്ക് വയ്യ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛനും അമ്മയും ഒന്നും മനസ്സിലാകാതെ അവരുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടക്കാൻ ഭാവിച്ചു. മുകളിലെ സ്വന്തം മുറിയിൽ ചെന്ന് കട്ടിലിൽ കവിഴ്ന്ന് കിടന്നു. കരയാൻ തോന്നി അവൾക്ക്. അവൾ അകത്തേക്ക് കാൽവെച്ചപ്പോൾ അമ്മ മുന്നോട്ട് വന്ന് തടുത്തു. എങ്ങോട്ടാ നീ പോകുന്നത്? എന്റെ മുറിയിൽ എനിക്ക് കിടക്കണം, വയ്യ എനിക്ക്. നിന്റെ മുറിയോ? തലയ്ക്ക് സുഖമില്ല എന്ന് തോന്നുന്നു. പുലിവാലായല്ലോ. അച്ഛൻ ഇരുകൈകളും കൂട്ടിത്തിരിഞ്ഞു. നിങ്ങൾക്കാ തലയ്ക്ക് സുഖമില്ലാത്തത് അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളെ കണ്ടാൽ തിരിച്ചറിയാതായി. അവളുടെ മുഖം കണ്ണുനീരിൽ തുടുത്തു. നീ ഞങ്ങളുടെ മകളല്ല, തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ രാധയാ. രാധയെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? നീ രാധയല്ല. ഞാൻ രാധയാ. ഞാൻ രാധയാ. അല്ല അല്ല, കഴിഞ്ഞ 18 കൊല്ലവും അമ്മയല്ലേ എനിക്ക് ചോറ് വിളമ്പി തന്നത്? അമ്മയ്ക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? അമ്മ ഒന്നും മിണ്ടാതെ കണ്ണുകളിൽ നിറയെ സഹാനുഭൂതിയും ദുഃഖവുമായി അവളെ നോക്കുന്നു. അച്ഛനല്ലേ എന്നെ എഴുത്തിനിരുത്തിയത്? അച്ഛനല്ലേ പരീക്ഷക്കാലം ഉറക്കം വളച്ചിരുന്ന് എന്നെ കണക്ക് പഠിപ്പിച്ചത്? അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയത്? അച്ഛൻ എങ്ങനെ മറക്കുന്നു? അച്ഛൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. സമർത്ഥ, എത്ര നന്നായി നീ കെട്ടുകഥകൾ ഉണ്ടാക്കി പറയുന്നു. കെട്ടുകഥ? കണ്ണിൽ വെള്ളം നിറഞ്ഞത് കാരണം അവൾക്ക് മുമ്പിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കാണുവാൻ കഴിയാതെയായി. അച്ഛൻ തിരികെ കസാരയിൽ ചെന്നിരുന്നു. കണ്ണടയെടുത്ത് മൂക്കിന്മേൽ വെച്ചു. എവിടെ നിന്നാണ് വരുന്നതെന്നും എന്താണ് വേണ്ടതെന്നും പറയുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്യാം. കളി മതിയാക്കി കാര്യം പറയുക. സന്ധ്യയായില്ലേ, ഇന്നിവിടെ താമസിച്ചു, നാളെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ പോയിക്കോ. ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഇതല്ലേ എൻ്റെ വീട്. ഇത് നിന്റെ വീടല്ല. മാധവി, നീ വാദിക്കണ്ട, ബുദ്ധിക്ക് സ്ഥിരമില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഇന്നിവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെന്നാണെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിക്കോ. ഇരുട്ടുന്നതിന് മുമ്പ് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ പോയിക്കോ, അമ്മ പറഞ്ഞു. അച്ഛൻ വീണ്ടും പത്രം നിവർത്തി വായിച്ചു. ഞാൻ എവിടെ പോകും അമ്മേ? അമ്മയും അച്ഛനും അല്ലാതെ മറ്റാരുണ്ട് എനിക്ക്? അവൾക്ക് തുടരാൻ കഴിഞ്ഞില്ല. ദുഃഖം കൊണ്ട് അവളുടെ തൊണ്ടയടഞ്ഞു പോയിരുന്നു. അവൾ കുറച്ചു നേരം കോലായിൽ നിന്നുകൊണ്ട് കരഞ്ഞു. അച്ഛൻ പത്രത്തിൽ നിന്നും കണ്ണെടുക്കുകയുണ്ടായില്ല. അമ്മ ഒന്നും പറയാതെ ചുമരും ചാരി നിന്നു. നേരം മങ്ങുന്നതോടെ അമ്മയുടെ മുഖത്ത് അസ്വസ്ഥത പരന്നുകൊണ്ടിരുന്നു. അത് മനസ്സിലാക്കി അവൾ കൈപ്പടം കൊണ്ട് കണ്ണു തുടച്ചു. വിറയ്ക്കുന്ന കാലുകളോടെ ഒതുക്കിറങ്ങി മുറ്റത്തിറങ്ങി നിരത്തിലിറങ്ങി നടന്നു. നിരത്തിന് ഇരുവശത്തുമുള്ള വീടുകളിൽ നിലവിളക്കുകൾ കത്തിച്ചു വെച്ചിരുന്നു. നാമം ചൊല്ലിക്കൊണ്ടിരുന്ന കുട്ടികൾ അപരിചിത ഭാവത്തോടെ അവളെ നോക്കി. കൂടുകളിലേക്ക് തിരിച്ചു പറക്കുന്ന പക്ഷികൾ ഒരപരിചിതയെ കണ്ട് താഴോട്ട് കണ്ണിറങ്ങി. സമുദ്രത്തിൽ നിന്ന് ഊതുന്ന കാറ്റിൽ വൃക്ഷങ്ങൾ ഉലഞ്ഞ് കടൽ തിരതെല്ലി. ആകാശത്തിലും ഭൂമിയിലും ഇരുട്ട് പരന്നു. ലോകമാകെ ആ ഇരുട്ട് നിറഞ്ഞു. പക്ഷികളും വൃക്ഷങ്ങളും സമുദ്രവും കാറ്റും ആകാശവും ഭൂമിയും ഏകസ്വരത്തിൽ പാടി. നീ രാധയല്ല, നിന്നെ ഞങ്ങൾക്കറിയില്ല.

മുകുന്ദന്റെ രാധ രാധ മാത്രം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പെൻസികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു. ഇരുട്ടിലാക്കിയോ പവർ കട്ട്? ശ്രോതാക്കൾ പറയട്ടെ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
3: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, ഇരുട്ടിലാക്കിയോ പവർ കട്ട്? ശ്രോതാക്കൾ പറയട്ടെ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8183-001-8129-520-477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, PO, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പൂരിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. മയ്യനാട് HSSലെ അൺഎയ്ഡഡ് സെക്ഷൻ പ്ലസ് വൺ വിഭാഗത്തിൽ ബയോളജി, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921555510. അഞ്ചു തരം സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് സമയം. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മസ്റ്ററിംഗ് ആണ് നടത്തേണ്ടത്. 30 രൂപയാണ് സർവീസ് ചാർജ്. കിടപ്പിലായവർക്കും മറ്റും വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താൻ 50 രൂപ സർവീസ് ചാർജ് ഈടാക്കും. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല കുഫോസിൽ MBA LLM കോഴ്സുകളിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 21 10 നടക്കും. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന സാക്ഷ്യപത്രം, സംവരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണം. കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് പദ്ധതിയായ ഹോപ്പ് പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഹോപ്പ് പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. കൊല്ലം ചാമക്കടയിലുള്ള DCAP സെന്ററിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497900200. മറ്റൊരു നമ്പർ 9048042066. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
3: ബാഗസ്. ബാഗസ്.
2: Bagass is spelled as B A G A S S E.
3: This is a noun. Bagass refers to the dry, pulpy, fibrous material that remains after crushing sugarcane or sorghum stalks to extract their juice. കരിമ്പിൽ നിന്നും നീര് വേർതിരിച്ചെടുത്ത ശേഷം അവശേഷിക്കുന്ന ഉണങ്ങിയ പൾപ്പ് അഥവാ കരിമ്പിൻ ചണ്ടി.
2: താങ്ക് യു.
4: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

ജുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശക്തുളങ്കരയിലാണ്. ശക്തുളങ്കരയില് വള്ളക്കട ഹാർബറില് വള്ളമായിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ഒരു മത്സ്യത്തൊഴിലാണ്. നമ്മുടെ ഉള്ളത് ക്ലിറ്റസ് ചേട്ടനാണ്. ക്ലിറ്റസ് ചേട്ടൻ ആദ്യം നമ്മുടെ അവിടുത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോ.
3: തനിക്ക് ഒരു ഭാര്യ, ഒരു മോൻ, ഒരു മോളും. ഭാര്യ ജോലിക്ക് ഗൾഫിലാണ്, മോൻ ബികോം പഠിച്ച്, മോനും ഗൾഫിലാണ്, മോള് ബി എ ഇവിടെ കെട്ടി, രണ്ടുപേരെ കെട്ടിച്ചിട്ടുണ്ട്. മോന് മോളെ, മോൻ ജോലിക്കാരല്ല, മോള് ഇവിടെ നാട്ടിൽ. ഒരു വള്ളവും മല എനിക്കുണ്ടായിരുന്നു, കാണിക്കമാതാ വള്ളം. ഈ നമ്മുടെ റിസൾട്ട് അറിയുന്ന ദിവസം വള്ളം താന്നുപോയി. മൂന്ന് മക്കള് ജോലിക്കുണ്ടായിരുന്നു വള്ളത്തിൽ. ഒന്ന് ജോൺസൺ, ഡോമിനി, വിനോദ്. സെന്റ് ആന്റണി എന്ന് പറഞ്ഞ വള്ളത്തിലായി മൂന്ന് പേരെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു, കരയ്ക്ക് കൊണ്ടുവന്നു. തോണി വള്ളം മലയോട്ടുള്ള സമയം മൂലം ഞാൻ കടലിൽ പോകും. വള്ളവും മല സ്വന്തം ഉണ്ടായിരുന്നു, അപ്പനും ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇപ്പം ഒരു ഇഞ്ചിൻ, എട്ടിൻ്റെ ഇഞ്ചിൻ വെച്ചൊരു വള്ളം എടുത്ത്, അത് കഴിഞ്ഞപ്പോൾ ഒമ്പത് കുമ്പ് സുസുക്കി യമഹ ഇഞ്ചിൻ എടുത്ത് പുതിയ ഫൈവ് ഗ്ലാസിൻ്റെ വള്ളം വെച്ച് വള്ളം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു പണിയുമില്ല എനിക്ക്. പിന്നെ കടലിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ഇവിടുത്തെ ഈ ബോട്ടും പോകുന്നത് എന്ന് പറയുന്നത് പത്ത് മാറു വരെ കൈകളോ പത്ത് മാറു വരെ ബോയായിട്ട് ഞങ്ങളെ ഈ വള്ളക്കാരൊന്ന് സഹായിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമാകും. പത്ത് മാറ് പടിയാറ് എന്നിട്ട് തെക്കോട്ടും മണ്ടോട്ട് ഓടി പോകണം. ഈ വള്ളങ്ങൾ ഈ പത്ത് മാറിന് കൈകളോ പത്ത് മാറിനകത്ത് വെച്ച് വള്ളം ഓടി വന്നാൽ ഞങ്ങൾ വല നീട്ടുന്ന ഞങ്ങളുടെ വലയും പോവും, ഞങ്ങളുടെ വള്ളവും നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇങ്ങനൊരു സഹായം കൂട്ടുകാരന്മാരോ അതിന് സാറന്മാരോ സഹായിക്കണം.
2: എത്ര വർഷമായിട്ട് മത്സ്യബന്ധനം ചെയ്യുന്നു?
3: എനിക്കിപ്പം 66 വയസ്സുണ്ട്. 12-ാമത്തെ വയസ്സിൽ ഈ പണി തുടങ്ങിയതാണ്. തോണി വള്ളം തുഴന്നു പോകുന്ന കാലഘട്ടം പോലെ അപ്പൻ്റെയും അച്ചാച്ചൻ്റെയും കൂടെ പോയതാണ്. വള്ളം തന്നെ നഷ്ടപ്പെട്ടത് ഞാൻ പറയില്ലേ, അപ്പോൾ അതിലൂടെ പഴയ തീർന്നു. ഇനി ഇതിൻ്റെ എന്തെങ്കിലും ഗവൺമെൻറ് ഇതോ ഇൻഷുറൻസ് കാശുകളും കിട്ടിയാണെങ്കിൽ ഇനി ഒരു വള്ളവും വരെ എടുത്ത് ജോലിക്ക് പോകണമെന്നുണ്ട്.
2: ഏതൊക്കെ സമയത്ത് നമ്മൾ രാവിലെ വള്ളം എടുക്കുന്നത് വിശദമായിട്ട് പറയാം. വള്ളം
3: എടുക്കുന്ന ഇവിടെ ഇപ്പം വള്ളത്തിൽ വള്ളമൊക്കെ കൂടുതലായിട്ട് വള്ളക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പേടിയില്ലാത്തൊരു അന്തരീക്ഷം നോക്കാം. 4 മണിക്കും 3 മണിക്കും ഞങ്ങളൊക്കെ ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോഴേ പോകത്തുള്ളൂ. പോയി കിട്ടുന്നത് പരവ, പല്ലിക്കോര. ഈ ജൂൺ ജൂലൈ ആഴ്ച കിട്ടുന്ന മീനാണ് പരവ, പല്ലിക്കോര, താട, ഇങ്ങനെയുള്ള മീനാണ് കിട്ടുന്നത്. അത് കിട്ടുമ്പം 15,000, 20,000, 30,000 കിട്ടും. കിട്ടാതെ ഇഷ്ടംപോലെ അന്തരീക്ഷം കിടന്നു പോയി വല വയ്ക്കാതെ തിരിച്ചോടി വന്ന ദിവസങ്ങളും ഉണ്ട്.
4: ോ 15 വയസ്സോട്ട് ഞാൻ ഈ മത്സ്യമേല തന്നെ ജോലി ചെയ്യുന്നു. സ്വന്തമായിട്ട് വെള്ളമുണ്ട്. ഇപ്പൊ പോയി അന്നത് വെള്ളം പറവാല ആഴ്ചപ്പണി ചെയ്യുമ്പോൾ നല്ല ഇരിക്കുന്ന വെള്ളം, ചെറിയ വെള്ളം. അതിനകത്ത് മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഗുജറാത്തി വല ബോട്ടുകാര് അത് മുഖ്യമായിട്ട് നിർത്തണം. പിന്നെ ആണ് അന്യസംസ്ഥാന വള്ളം. ഞങ്ങൾ പോയി ഒരു കൊട്ടയോ രണ്ട് കൊട്ടയോ മീൻ കുത്തിയഴിച്ച് കൊണ്ടുവന്നാൽ അത് നമ്മൾ വിൽക്കുന്നതിന് മുമ്പ് അവരെ മീൻ വന്നു കഴിഞ്ഞ് അത് വിലയാവും, നമുക്ക് വില കിട്ടണം. അതിന് ഇവിടെ ഞങ്ങളുടെ മേഖലയിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അവ അപായമായിട്ട് നിന്ന് വള്ളം പിടിപ്പിക്കാറുള്ളത്. നമുക്ക് ഇവിടുന്ന് പോയി അവരെ നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വള്ളോട്ടെ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. നമ്മുടെ ബോട്ട് അവിടെ ചെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ അവർ വന്ന് ഞങ്ങള് വിൽക്കുക. മെയിനായിട്ട് ഈ ഗുജറാത്ത് വല, ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ബോട്ടുകാർ അത് 5-4 മാറിൽ അവരുടെ വല വരും. ഞങ്ങൾ കൊണ്ട് വീട്ടിൽ
2: ഗുജറാത്തി വല എന്തുവാന്ന് പറയാമോ?
4: ഗുജറാത്തി വല എന്താ ട്രോളിംഗ് ചെയ്യുന്ന, അത് എത്ര കരക്കുടാവ് വലിക്കുന്ന ചെറു മത്സ്യം മുതല് ചെറിയ പൂവാലൻ എല്ലാ ജാതി മീനുകാരത്ത് കയറും. 30 മാറ് പൊക്കത്തേക്കത്തുള്ള വല, 5 മാറിൽ ഇട്ടുന്ന വല എന്ന് പറയാൻ ഭയങ്കര പൊക്കത്തേക്ക് എല്ലാ സൈസും മീനുകാരത്ത് കിട്ടും. അപ്പൊ അതിന് സർക്കാർ പോലെ ഏതെങ്കിലും ഒരു നിബന്ധനാക്കി ഇത് രണ്ടും ഞങ്ങൾക്ക് നിർത്തലാക്കി തരണം. ഗുജറാത്തി വലയും എന്റെ സംസ്ഥാന വള്ളത്തിനെയും മാറ്റി തരണം. അതാണ് ഞങ്ങളുടെ മുഖ്യ ഓർഡർ ഇതെന്ന് തോന്നുന്നു.
2: ഇതിപ്പോ നമുക്ക് ട്രോളിംഗ് നിരോധനം വരുമ്പോ നിങ്ങൾക്ക് ജുപ്പണി ഉണ്ടാവും.
4: അന്നേരം ഞങ്ങൾക്ക് കാറ്റുമാര് അനുദിനം അന്നേക്ക് പോയാലെന്തെങ്കിലും കിട്ടും. ചിലപ്പോ 2 മാസം പണി കിട്ടും. അത് പ്രതീക്ഷയപ്പെട്ട പണി എന്ന് പറയാൻ ഇതാ നമ്മുടെ അന്തരീക്ഷം ക്ലിയർ ആയിരിക്കണം. ഡെമാനൊക്കെ ചെറിയ വെള്ളം പാനൊക്കെ
2: കഴിഞ്ഞ കുറച്ച് സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു?
4: കുഴപ്പമില്ലാത്ത പണി ഉണ്ടാവില്ല.
2: ഈ വർഷം അതുപോലെ
4: പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ കോള് നമുക്ക് അനുദിനമായിട്ട് കിട്ടിയാൽ കാര്യങ്ങൾ നടക്കും.
2: വീട്ടിൽ
4: എന്റെ ഭാര്യയും 3 മക്കളും 3 മക്കളെയും അയച്ചു കൊടുക്കും.
2: ഭാര്യയ്ക്ക് ജോലി ഉണ്ടോ?
4: ഒന്നുമില്ല.
2: ഇതല്ലാതെ വേറെ എന്തെങ്കിലും തൊഴിലിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
4: ഇല്ല. നമ്മള് മീൻപിടുത്തക്കാരാണ്. പ്രത്യേകം പണിയൊന്നും ഇല്ല. എന്റെ ബാധിച്ചാത്ത വയസ്സിൽ ഞാൻ മേലെ ഇറങ്ങിയതാണ്.
2: അപ്പൊ ഈ ലേലം വിളിക്കുന്ന ഇവിടെ ആറുപറി തന്നെ
4: ലേലം ചരക്ക് വിളിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ആറുപറി തന്നെ.
2: പുറത്തു നിന്ന് വരുന്ന അന്യ സംസ്ഥാന വള്ളങ്ങളുണ്ട് തുടങ്ങി
4: ഉണ്ട്.
2: അവർക്ക് രജിസ്ട്രേഷനും
4: രജിസ്ട്രേഷൻ നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരിൽ രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്.
2: ഓ, അതാണ് നിങ്ങളുടെ പ്രശ്നം.
4: നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ പേരിൽ ഈ ബോട്ട് വള്ളം എഴുതി ഇങ്ങനെ ആക്കിയിട്ട് അവരുടെ പേരിൽ രജിസ്ട്രേഷൻ എടുത്താണ് ഇപ്പൊ വള്ളം അവിടെ പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാര്യം പറഞ്ഞാൽ നമ്മള് ഈ വലയപ്പെടുത്തി ഒരു ഓരോന്നോരോ അക്കായ പറഞ്ഞെടുത്ത് ഒരു കൊട്ടെ രണ്ടു കൊട്ടെ നമ്മളവിടെ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കതിന് വില കിട്ടത്തില്ല.
2: അപ്പൊ ഇത് നിങ്ങൾ അധികൃതരെ
4: അറിയിച്ചിട്ടുണ്ട്? പക്ഷെ അത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾക്ക് ഒരാളിലും.
2: അടുത്തുള്ളത് അലക്സാണ്ടർ ചേട്ടനാണ്. അലക്സാണ്ടർ ചേട്ടൻ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ വിശദമായിട്ട് പറയുന്നതായിരിക്കും.
5: എനിക്ക് ഭാര്യ 2 മക്കള്, മക്കള് ഗൾഫിലാണ്. ഞാനിത് മത്സ്യബന്ധനം ഇറങ്ങിയിട്ട് 15 വയസ്സിലിറങ്ങിയതാണ്. ഞാൻ അന്ന് തൊട്ടേ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് വള്ളത്തിൻ്റെ മേഖലയാണ്. നമ്മൾ കടവ് ഇവിടെ എടുത്തില്ല. വേദന ഉണ്ടാക്കി നമുക്ക് ഈ വലിയ ബോട്ടിൽ പോയുള്ള പോകാനുള്ള സുഖമൊന്നുമില്ല. നമുക്ക് പോയി ഇങ്ങനെ പോയി അവിടെ പോയി നീട്ടി 5000 2000 കിട്ടുമ്പോൾ നമ്മുടെ കുടുംബം കഴിയും. അത് സമ്മതിക്കാത്ത ഇവിടുത്തെ ഗുജറാത്ത് വാരി ബോട്ടുകാരും ഈ അന്യ സംസ്ഥാന വള്ളക്കാരും അവർ കൊണ്ടുവന്ന് വാരി നിറച്ചിടും. നമ്മളിത് കഷ്ടപ്പെട്ട് ഇത് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരാൻ പറയുന്നതുകൊണ്ട് എമ്പാടെ ആർക്കും വേണ്ട. പിന്നെ നമ്മളെ വലകൾ നശിക്കും. ഈ ബോട്ടുകാർ കയറ്റിക്കൊണ്ട് പോകും. സ്രവമാക്കാൻ പറഞ്ഞാലും സ്രവമാക്കത്തില്ല. നമ്മൾ ഒഴിഞ്ഞ് ലൈറ്റ് അടിച്ചു കാണിച്ചാലും ഒഴിഞ്ഞ് പോകത്തില്ല. അപ്പോൾ അവർ വലിയ കപ്പലിലിരിക്കില്ല. നമ്മൾ കൊച്ചു തോണി കടയ്ക്കുക. നമ്മൾ പേടിച്ചായിരിക്കും. നമ്മൾ ഈ സാഹസം എടുത്ത് പോയിക്കൊണ്ട് കിട്ടുന്നത് നമുക്ക് 500 രൂപ. അത് ഇല്ലാതാക്കുന്നത് ഈ ബോട്ടുകാരാണ്. ബോട്ടുകാർ ഈ വലിയ വല കൊണ്ടുവന്ന് 3-4 ഭാഗത്ത് നമുക്ക് ജൂൺ ജൂലൈ കിട്ടേണ്ട മീനാണ് അവർ പിടിച്ച് നശിപ്പിച്ച് വളത്തിന് കൊടുക്കുന്നത്. ചെറിയ പരവ താട ഇതൊക്കെ നമുക്ക് ഈ ജൂൺ ജൂലൈയിൽ കല്ലിൻ്റെ പുറത്ത് വന്ന് ഇന്ന് കിട്ടി വളർന്ന് കിട്ടുന്ന നമുക്ക് അതില്ലാതാക്കുന്ന ഈ ബോട്ടുകാർ. അതിന് ഒരു നടപടി ഒരു സർക്കാരും എടുത്തിട്ടില്ല. പലവട്ടവും ഇവിടെ ഈ നിയമങ്ങൾ വന്നതാ, ഇവിടെ ചർച്ച ചെയ്തതാ, എന്നിട്ടൊന്നുമില്ല. ഈ പാർട്ടിക്കാർ തന്നെ ഇതിൻ്റെ മുതലാളിമാരെ തന്നെ ഈ ബോട്ട് അസോസന്മാർ അവർ തീരുമാനം എടുക്കത്തില്ല. അവർ കണ്ണട എന്ന് വെച്ചാൽ നമ്മൾ കൊച്ചു വള്ളക്കാരല്ല. നമുക്ക് സംസാരിക്കാനൊന്നും ആരുമില്ല. ഒരു നേതാക്കന്മാരും ഇല്ല. വോട്ട് ചോദിച്ച സമയത്ത് വരും, വോട്ട് ചെയ്യും, അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് തന്നെ. നമ്മളെന്നും ഈ മേഖലയിൽ കടന്ന് കഷ്ടപ്പെടുക. കഷ്ടപ്പെട്ടിട്ട് ഒരു ഫലവും വരും. എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനായിട്ട് നോക്കുമ്പോൾ അതിനും തടസ്സപ്പെടുത്തും. ഒരു കഷ്ടപ്പാടും ഇല്ലാത്ത ആൾക്കാരെ ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ആനുകൂല്യം മത്സ്യബന്ധന മേഖലത്തിൽ നിന്ന് മേടിച്ചിട്ട് പോകണം. നമുക്കത് കിട്ടുന്നില്ല. അത് കിട്ടാതെ എന്താ നമ്മുടെ സർക്കാർ അതിനുള്ള നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. അതാണ് ഈ വാസ്തവമുള്ള കാര്യം. ഇപ്പം പ്രത്യേകിച്ച് നിർത്തേണ്ട ഈ ഗുജറാത്ത് വരി, അന്യ സംസ്ഥാന വള്ളക്കാർ, വേളാങ്കണ്ണിയുള്ള അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഈ വരിയും നിർത്തണം, ഈ അന്യ സംസ്ഥാന വള്ളക്കാരും നിർത്തണം.
2: ഈ അന്യ സംസ്ഥാനം ഏത് സ്ഥലത്തേന്ന്?
5: വേളാങ്കണ്ണി, രാമേശ്വരം, അവിടെ നിന്നൊക്കെ വരുന്ന വള്ളക്കാർ അവരെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അവരുടെ നാട്ടിൽ പോയാൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റത്തില്ല. അവരപ്പളേ വരട്ടി ഓടിക്കും. അപ്പൊ ഇത് മാത്രമേ നമ്മൾ ഈ സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നുള്ളൂ.
2: ഇവിടുത്തെ വാർഡ് കൗൺസിലറിനോടൊക്കെ അറിയാം.
5: എല്ലാ പലവട്ടവും നമ്മൾ അവരെ ആദ്യത്തെ പാർട്ടിക്കാരും പറഞ്ഞു, ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കാരും പറഞ്ഞു, അവരതിന് നടപടി എടുക്കുന്നു. അത്രേ ഉള്ളു നമ്മൾ പറയാനുള്ളത്.
3: ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ വള്ളം താന്നതിന് ശേഷം ഒഴുക്കില് തൈ അളവിൽ 3 മാറിൽ നിന്ന് ഒരു വള്ളം മറിഞ്ഞു. 10-30 പേരുണ്ടാണ് വള്ളം. വള്ളം മറിഞ്ഞു പോയി. വള്ളം അത് മുറിഞ്ഞ് പകുതി കരക്കേറി പകുതി അവിടെ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടും. ഈ ഞാൻ 10 മാറ് കൈ അളവ് പറയുന്നതെന്ന് പറയുന്നത് ഈ ഈ അപകടം ഒഴിവാകാൻ വേണ്ടിയാണ് ഞാനിത്. ഈ കടൽ കൂടി വള്ളം മറിഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്നു. പിന്നെ ഈ വള്ളം ഇപ്പൊ ഞങ്ങൾക്ക് പോകുന്ന പെട്രോളും മണ്ണെണ്ണയുമാണ്. ഞങ്ങൾക്ക് സബ്സിഡി കിട്ടാൻ ഒരു വഴി ഉണ്ടായിട്ടില്ല. അതിനു വേണ്ടി സബ്സിഡി കിട്ടുന്നതിന് വേണ്ടി ഉള്ള ശ്രമം നടത്തണം. അല്ലാതെ വേറെ ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ലേലം ചെയ്ത് കിട്ടിയോ കാശ് കിട്ടിയോ ചെയ്ത് അന്നത്തേക്ക് തീരാനുള്ളൂ. സബ്സിഡി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ഈ വള്ളം മുലക്കാരന് കിട്ടുമ്പോഴത്തേക്ക് വർഷത്തിൽ നമുക്ക് കടലിൽ പോക്കാർ മൂന്ന് പേരോ ഉണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും 500 രൂപ കൊടുക്കാൻ നമുക്ക് സബ്സിഡി മെയിൻ ആയിട്ട് കിട്ടത്തക്ക ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി കിട്ടിയാണെങ്കിൽ വലിയ ഉപകാരമാവും.
2: സേവർ ജോൺ ചേട്ടനാണ്. സേവർ ജോൺ ചേട്ടൻ ഈ വള്ളക്കടവിനെ കുറിച്ചും ഇവര് മത്സ്യബന്ധനത്തിൽ പോകുന്ന രീതിയും ഏത് സമയത്താണ് വള്ളം പിടിക്കുന്നതും അതുപോലെ തന്നെ വള്ളം ഏത് സമയത്ത് ഇറക്കി പോയാൽ മീൻ കിട്ടും മത്സ്യങ്ങൾ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരുന്നു.
6: ഞങ്ങൾ വെളുപ്പിന് 5 മണിക്കാണ് വള്ളം പോകുന്നത്. ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വള്ളമുണ്ട്. എന്റെ മക്കളും ഞാനോട് അവിടെ വള്ളം പോയി മൂന്നിലൂടെ വള്ളം പോകുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി അരി പിടിക്കാനുള്ള കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മറ്റുള്ള മാർഗങ്ങളൊന്നും ഇല്ല. ഈ വള്ളക്കാർ ഇപ്പൊ രാവിലെ വന്ന കോര വള്ളക്കാർ കൂടി പോകുമ്പോൾ അവർ ഞങ്ങളുടെ വല വലിച്ചുകൊണ്ട് പോകും, അത് നഷ്ടമുണ്ടാവും. പിന്നെ ബോട്ടുകാർ ഈ കുതിരാത്തി വില വിളിക്കുന്ന ബോട്ടുകാർ ഞങ്ങളുടെ വലപ്പുറത്തുനിന്ന് വല വലിച്ച് കയറി കളയും. അങ്ങനെയുള്ള സജ്ജങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പിന്നെ ഇവിടെ രാത്രി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മറ്റുള്ള വള്ളക്കാർ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ മറ്റുള്ള സമുദായത്തിലെ വള്ളക്കാർ മീൻ പിടിച്ച കരയിട്ട് വരികയാണ്. അപ്പൊ ഞങ്ങളുടെ മീനൊന്നും വില കിട്ടുന്നു. പിന്നെ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ ഈ എണ്ണയ്ക്ക് സബ്സിഡി ഇടും പറഞ്ഞു അതൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടാക്കി തന്നെ ഈ പാർട്ടിക്കാർ.
2: അപ്പൊ എവിടെയാണ് വള്ളം
6: പിടിക്കുന്നത്? ഇവിടെ വള്ളം പിടിക്കുന്നത്
2: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
6: വീട്ടിൽ എനിക്ക് 3 മക്കള് എന്റെ ഭാര്യ
2: മക്കളെ കൂടെ
6: മക്കളെ എന്നോട് മത്സ്യം പിടിക്കാൻ പറ്റുന്നു.
2: ഈ വള്ളമാണ് സ്വന്തമായിട്ട് വള്ളം മല്ലേ?
6: സ്വന്തമായിട്ട് വള്ളം മല്ലേ.
2: ഏതൊക്കെ സീസണിലാണ് നമുക്ക്?
6: നമ്മളിപ്പോ ഈ മൈസൂർ കാലത്ത് ഇപ്പൊ നമ്മൾക്ക് ഈ പരമായും കോര കിട്ടുന്ന സമയമാണ്. അപ്പൊ ആ മീനൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതായത് ഈ ബോട്ടുകാരുടെ ഗുജറാത്തി വള വലിക്കാൻ കാരണം ചെറിയ മീൻ വരെ ഒരു കര കൊണ്ടുവന്ന് കൊടുത്ത് ഒരു പൈസ മേടിക്കുക.
2: ഈ ട്രോളിംഗ് നിരോധനം വരുമ്പോ എന്തെങ്കിലും സീസൺ
6: കിട്ടിയാ കിട്ടിയ അല്ലെങ്കിൽ ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്.
2: ആ സമയത്ത് അന്യ സംസ്ഥാന
6: വള്ളമുണ്ട്,
2: അവരും വരും.
6: അവരുമുണ്ട്, അവര് കണ്ടമാനം വള്ളമുണ്ട് ഇവിടെ.
2: അത് പ്രശ്നമാണ്,
6: വലിയ വിഷയമാണ്.
2: ഇത് അധികൃതരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ?
6: പറഞ്ഞിട്ടുണ്ട്. അവർ ഇവിടെ അംഗീകരിക്കത്തില്ല സാർ. അവരെവിടെ വളർത്താൻ ഇവിടെ ആൾക്കാരുണ്ട്.
2: എത്ര വള്ളം നമുക്ക് ഇവിടെ പിടിക്കാൻ പറ്റും?
6: ഇവിടെ ഒരു 10-15 വള്ളം. ഈ കാണുന്ന വള്ളമൊക്കെ ഉള്ളല്ലോ, വേറെ വള്ളമൊന്നും.
2: ഏകദേശം എത്ര മത്സ്യത്തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണ്?
6: ഒരു വള്ളത്തിൽ 4 പേരാണ്. 4 പേര്, 3 പേരൊക്കെ
2: പോകുന്നവരുണ്ട്.
6: 10-15 പേര്. അതെ,
2: ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ തന്നെയാണ് ലേലത്തിന് കൊണ്ടുപോകുന്നത്?
6: ഇവിടെ ഇവിടെ തന്നെ മീൻ കൊടുക്കുന്നു.
2: അപ്പൊ ഈ പറയുന്ന കണക്ക് നേരത്തെ അവർ വരുമ്പോ വില ഇടിയാൻ സാധ്യത?
6: അവര് കണ്ടമാനം പിന്നെ വള്ളമുണ്ട്. അവരുണ്ട്, അവരെ മീൻ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരികയാണ്. നമ്മള് ഈ വലക്കകത്ത് അഴിച്ചെടുക്കുമ്പോ ഒത്തിരി താമസം വരും. അപ്പൊ നമുക്ക് വില കിട്ടുന്നില്ല. അവരെ മീനാണ് വില മേടിച്ചു പോകുന്നത്. പിന്നെ ഈ കോരിയാറ വള്ളക്കാർ പിന്നെ മീനെടുക്കാൻ പിന്നെ ആരും കാണത്തില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വള്ളക്കാർ.
2: എത്ര നേരം വരെ നമ്മൾ കടലിലുണ്ടാവും?
6: കടലിൽ ഞങ്ങൾ ഇവിടെ വെളുപ്പിന് ഒരു 5 മണിക്ക് പോയാൽ ഇവിടെ 8 മണിക്കുമ്പോ വെള്ളം കരയ്ക്ക് വരും.
2: ഒരു 3 മണിക്കൂർ
6: പിന്നെ പോകത്തില്ല. പിന്നെ ഈ സമയത്ത് ഞങ്ങൾ പോകത്തില്ല.
2: പിന്നെ അടുത്ത ദിവസമാണ്.
6: അടുത്ത ദിവസം

0: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബോട്ട് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ രാജു പട്രോപ്പിൽ ചേട്ടന്റെ കൂടെയാണ്. ചേട്ടൻ എത്ര ബോട്ടുകളുണ്ട്?
1: ഒരു 10 ബോട്ട്.
0: മത്സ്യമേഖലയിലുള്ള വിശേഷങ്ങളെന്ന് പറഞ്ഞു.
1: മത്സ്യബന്ധന മേഖലയിലെ വിശേഷങ്ങളെക്കാൾ കൂടുതൽ ഞാൻ മുറുകൂട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഗവൺമെന്റ് നിലവിൽ നടപ്പിലാക്കിയ ഒരു നിയമം KMFR ആക്ട്, വളരെ പഴയ ആക്ട്, അവരെടുത്ത് പുതുക്കിയപ്പം ലൈസൻസിന്റെ ഫീസ് 5000 രൂപ ആയിരുന്നു. 25000. ഈ 25000 രൂപ ഒരു ദിവസം അടയ്ക്കാൻ താമസിച്ച് 2.5 ലക്ഷം രൂപ ഫൈനും നമുക്ക് അസഹിക്കാം. ഞങ്ങൾ ബോട്ടിൽ പിടിക്കുന്നു വരുന്ന മൊത്തം മീനും ഗവൺമെന്റ് കണ്ടു. ഇങ്ങനെ കിരാതമായ നിയമം, ഇത് ഒരു നിയമം, ഇതേപോലുള്ള ഇതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇത് നടത്താൻ പറ്റാത്ത, ഈ ഒരു മേഖല നടത്താൻ പറ്റാത്ത രീതിയിൽ നിയമങ്ങൾ അവരുണ്ടാക്കി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ മേഖലയിലെ പ്രശ്നം. പിന്നെ രണ്ടാമത്, അടിക്കടി ഡീസലിന് ഇങ്ങനെ വില കൂടുമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഡീസൽ ഉപയോഗിക്കുന്ന ഒരു മേഖല തന്നെ മത്സ്യബന്ധന മേഖലയിൽ ഈ ഫിഷിംഗ് ബോട്ടുകളാണ്. ഒരു ദിവസം 700 ലിറ്ററോളം ഡീസൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ വലിയ ബോട്ടുകൾ പണിക്കുന്നത്. 700 ലിറ്റർ ഡീസൽ എന്ന് പറയുന്നത് 75000 രൂപ ഇപ്പോഴത്തെ വില. ഈ അടിക്കടിയുള്ള ഈ വിലക്കയറ്റമുണ്ട്. ഒരു കാരണശാല ഈ മേഖലയിൽ നമുക്ക് താങ്ങാം. നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 15 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല, കേരളത്തിൽ 670 കിലോമീറ്ററുള്ള കടലോര മേഖലയിൽ തിരുവനന്തപുരം മുതലാണ് തുടങ്ങുന്നതെങ്കിലും ഫിഷിംഗ് ബോട്ടുള്ള കൊല്ലം മുതലാണ്. കൊല്ലം മുതൽ അങ്ങ് കോഴിക്കോട് വടക്കൻ മേഖലകളിലെല്ലാം ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകൾ 15 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് പരോക്ഷമായി നേരിട്ട് തൊഴിൽ കൊടുക്കും. 10 മുതൽ 15 20 തൊഴിലാളികളായി പണിക്കും. അങ്ങനെ ഡയറക്റ്റ് 20 കുടുംബങ്ങൾ ബോട്ട് കര വരുമ്പോൾ ഇതിനെ വെള്ളം കോരുന്ന സഹായിക്കുന്ന ആൾക്കാർ, ലേലം ചെയ്യുന്നവർ, ഐസ് കച്ചവടക്കാർ, ഐസ് എടുക്കുന്നവർ, ഐസ് പ്ലാന്റുകാർ, പമ്പുകാർ, ഡീസൽ അടിക്കുന്ന പമ്പ്, ഐസ് പ്ലാന്റുകാർ, അങ്ങനെ മീൻ എടുത്തോണ്ട് പോകുന്നവർ, എന്തെല്ലാം മേഖലകളിലാണ് ഇത്
2: ഇവിടെ അനുബന്ധമായിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാർക്ക് ഞങ്ങൾ വഴി ഒരു രൂപയുടെ ഗവൺമെന്റ് സഹായം ഉണ്ടാകുന്നത്. ഈ ഒരു കൂട്ടായ്മ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ബോട്ട് ഉണ്ടാക്കുന്ന ഇപ്പം ഏകദേശം ₹1 കോടി പുതിയ ബോട്ടുണ്ടാക്കുന്ന ₹1 കോടി മുകളിലോട്ട് ചിലവാകുന്നു. ഇത് ഒരാളെന്ന് എടുത്തുണ്ടാക്കുന്നല്ല, ഈ ഒരാളിനെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റത്തില്ല. പലരും ചേർന്ന്, 4-5 പേര് ചേർന്ന് ആണ് ഈ ബോട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് ആണ് ഈ 20 ലക്ഷത്തോളം പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നത്. അതിന്റെ ഒരു പരിഗണന നമുക്ക് ഗവൺമെന്റ് സൈഡിൽ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് സൈഡിൽ കിട്ടിയില്ല, ഈ ഗവൺമെന്റ് സൈഡിൽ നമ്മൾ കിട്ടും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കും. പിന്നെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, ട്രോളിംഗ് നിരോധനം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതെ അതെ.
1: ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ചെന്നാൽ 1 കിലോ ചാളയ്ക്ക് എത്ര രൂപ കിട്ടും? 1 കിലോ ചാളയ്ക്ക് മാക്സിമം വന്നാൽ ഒരു 25 രൂപ അല്ലെങ്കിൽ 30 രൂപ ഒരു 50 രൂപ
2: 50 രൂപ
1: 1 കിലോ ചാളയ്ക്ക്, അഥവാ ഏറ്റവും കൂടിയ 100 രൂപ. കഴിഞ്ഞ കൊല്ലം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് 10, 11, 12 ഒരു ചാളയ്ക്ക് 30 രൂപ. എന്താ കാര്യം? ബോട്ടുകളാണ് നമ്മളുടെ കേരളത്തിലുള്ള മൊത്തം ആൾക്കാരുടെയും ഈ മത്സ്യത്തിൻ്റെ ലഭ്യതയോടു കൂടി നല്ല മത്സ്യം കേരളത്തിനകത്തും നമ്മുടെ തീരദേശ മേഖലകളിലെല്ലാം എവിടം വരെ വണ്ടി കൂടി എത്താൻ പറ്റും രാവിലെ, അവിടെ എല്ലാം ഈ മത്സ്യം വില കുറച്ച് നമുക്ക് സുന്ദരമായ മത്സ്യം കിട്ടും ഞങ്ങളുടെ ഈ ഫിഷിംഗ് ബോട്ടുകൾ. അപ്പൊ ഈ ഫിഷിംഗ് ബോട്ടിനെ നിലനിർത്തുക, ഫിഷിംഗ് ബോട്ടുകാരെ നിലനിർത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഓരോ മത്സ്യം കഴിക്കുന്ന ആളുടെയും ആവശ്യമാണ്.
2: ഉത്തരവാദിത്വം കൂടെ.
1: കാരണം എന്ന് പറഞ്ഞാൽ, അവര് നമ്മൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ചാളയ്ക്ക് എങ്ങനെ വില കൂടി. നമ്മള് ഞാനും പോയി ചാള വാങ്ങിച്ചു, മത്തി എന്ന് പറഞ്ഞ സാധനം നമ്മളും പോയി കഴിഞ്ഞ കൊല്ലം മാർക്കറ്റിൽ വാങ്ങിച്ചു. 100 കൊടുത്തപ്പോൾ 3 എണ്ണം കിട്ടുള്ളൂ. 100 രൂപ കൊടുത്തപ്പോൾ 3 എണ്ണം കിട്ടുള്ളൂ. മറ്റേത് 100 രൂപ കൊടുത്താൽ 4 കിലോ കിട്ടും. ഞങ്ങൾ കടലിൽ പോകുന്നിടത്തോളം കാലം കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും സുന്ദരമായ മത്സ്യം, പോഷക സമൃദ്ധമായ മത്സ്യം വിലക്കുറവിൽ കിട്ടണമെങ്കിൽ ഈ മേഖല ഇവിടെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്.
2: ഒരു സംശയം ചോദിക്കട്ടെ. നമ്മളെ ഈ വള്ളക്കാരെ കണ്ടു, അപ്പൊ അവര് ചെറിയൊരു പറഞ്ഞതാണ് ഈ ഗുജറാത്തി വലയൊക്കെ.
1: സംഘടന ഇതിനെതിരാണ്. ഇവിടെ നമ്മൾ ഇവിടെ തന്നെ ഒരു 800 ബോട്ടുകൾ, 800 യഥാർത്ഥത്തിൽ 1000 ബോട്ടുകൾ നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ മാത്രമേ. ഇതിലൊരു 10-20 ബോട്ടുകൾ അശാസ്ത്രീയമായ ഇങ്ങനെയുള്ള വലകൾ വലിക്കുന്നു ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളുണ്ട്, അതിന് നിയമം കൊണ്ടുവന്ന് അവർ പിടിക്കട്ടെ. സംഘടന ഒരിക്കലും ചെറു മത്സ്യങ്ങൾ പിടിക്കുന്നതിനോട് സംഘടനയ്ക്ക് യാതൊരു താല്പര്യം. കാര്യം അല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കാനുള്ളതുണ്ട്. ഇത് ഈ തീരക്കടലിൽ വരുന്ന ചെറിയ മത്സ്യങ്ങൾ പിടിക്കാൻ വേണ്ടിയാണ് ഗുജറാത്ത് വല. അത് ഇവിടെ മാത്രമല്ല, എല്ലാ തീര ഹാർബർ പ്രദേശങ്ങളിൽ ഇതുണ്ട്. അതിനെല്ലാം അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ എതിരാണ്. മെയിനായിട്ട് ഇവിടുന്ന് പോകുന്ന ബോട്ടുകൾ ഇവിടുന്ന് കന്യാകുമാരി

0: കടന്ന് ഇന്ത്യൻ ഓഷ്യൻ വരെ പോയാൽ മതി. ഇത് ഒരു ഒരു പറ്റം കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞങ്ങളെതിരാണ്. ഈ വർഷം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ബോർഡൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അന്നേരം കുറച്ച് ആൾക്കാരൊക്കെ ഒഴിവായി. എന്തായാലും കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അത് ഇപ്രാവശ്യം നിർബന്ധമായിട്ടും ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇതിനെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിനെ കൊണ്ട് ഇങ്ങനെയുള്ള ബോട്ടുകളെ കർശനമായിട്ട് പിടിപ്പിക്കും. അത് അവരുടെ പരാതി നമ്മൾ എന്തായാലും പരിഹരിച്ചു. അതിന് ഞങ്ങൾ അവന് സപ്പോർട്ട് അല്ല.
1: അപ്പോഴേ ഈ ബോഡി ബോട്ടിൽ ഏകദേശം 10-25 തൊഴിലാളികളുണ്ടെന്ന് പറഞ്ഞു. ഈ ട്രോളിംഗ് നിരോധനം വരുന്ന സമയത്ത് ഇവർക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുമോ, അല്ലെങ്കിൽ ഇവരെ സഹായിക്കാനൊക്കെ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: നമ്മളുടെ ഇപ്പോൾ ഇതിനകത്ത് ഒരു 50% 50% ബംഗാളി കൂട്ടത്തിൽ അന്യ സംസ്ഥാനത്തിലുള്ളതാണല്ലോ തമിഴ്നാട്. നമ്മുടെ മേഖലയിൽ കുറച്ച് ആൾക്കാർ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹാർബർ വിട്ട് ആലപ്പാട് ഹാർബർ കാര്യങ്ങൾ ഹാർബർ അവിടെ തീരദേശവാസികളാണ് കൂടുതലും. നമ്മുടെ ഈ മേഖലയിൽ കൂടുതലും പ്രവർത്തിക്കുന്നത് തമിഴ്നാട്, കൽക്കട്ട, ബംഗാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഈ കടൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. അപ്പം ഒരു ദേശാടന പക്ഷികളെ പോലെ ഇവിടെ പണിയില്ലെങ്കിൽ അവിടെ പോകും. അപ്പോൾ 15-ാം തീയതി ഈ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് പിന്നെ തമിഴ്നാട് വീണ്ടും ഓപ്പണാകും. തമിഴ്നാട് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടന്നിട്ടുണ്ട്, ഓപ്പണാകും. ഇതിലുള്ള ഒരു ആൾക്കാർ അതിൽ അങ്ങനെ പണിക്കും. പണി ചെയ്യണമെന്ന് മനസ്സുള്ള തൊഴിലാളികൾക്ക് ഈ ട്രോളിംഗ് നിരോധനം ഒന്നുമില്ല.
1: പക്ഷെ
0: നമ്മളുടെ മലയാളികളായിട്ടുള്ള ഇതിനായിട്ട് അനുബന്ധമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം അവരെങ്ങും പോയാൽ അവർക്ക് എങ്ങും സാധ്യതയില്ല. അവർ ദേശാടന പക്ഷികളെ പോകത്തില്ല. അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഇന്ന് ഞങ്ങളിപ്പം മന്ത്രിയുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി ട്രോളിംഗ് നിരോധനമായിട്ട് വന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് വന്നതേ എല്ലാ ഈ ട്രേഡ് യൂണിയൻകാരും പറഞ്ഞത് നമുക്ക് ഈ റേഷൻ കൊടുക്കുന്നൊരു പരിപാടി, കൂട്ടുകാർക്ക് റേഷൻ നടക്കുന്ന തൊഴിലാളികൾക്ക് അരിയും നമ്മൾ റേഷൻ കട വഴി അത് വേണ്ട. അതുകൊണ്ട് യാതൊരു ഇതും കൊടുക്കും. ഒരു മത്സ്യത്തൊഴിലാളിക്ക് 10,000 രൂപ ഗവൺമെൻറ് സാമ്പത്തിക സഹായം നൽകുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള അരി മാത്രമല്ലല്ലോ, മനുഷ്യൻ്റെ നീഡ്സ് എന്ന്
1: പറയുന്നത്.
0: നമ്മൾ തൊഴിലെടുക്കുമ്പോഴേ നമുക്ക് രോഗം വരുന്നു, ആശുപത്രിയിൽ പോകണം, അപ്പം മറ്റങ്ങനെയുള്ള പലവിധ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള ഗവൺമെൻറ്റുകളെങ്കിൽ അതൊരു പഠന വിഷയമായിട്ട് എടുത്തു കൊടുക്കും. ട്രോളിംഗ് മേഖലയിലായാലും ഇതിനൊക്കെയുള്ള തൊഴിൽ നഷ്ടപ്പെടുന്ന മേഖലകളിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകും. തൊഴിൽ നഷ്ടപ്പെടുന്ന ദിനങ്ങളിൽ അതാണ് ഇത് ട്രോളിംഗ് നിരോധനം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊക്കെ നമുക്ക് ട്രോളിംഗ് കൂട്ടാളും വളങ്ങളും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഈ തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക സഹായം, ഒരു പാക്കേജ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കും.
1: ഇത് അറിയിച്ചിട്ടുണ്ട്.
0: അത് ഞങ്ങളിപ്പം ഈ പിന്നെ ഒരാഴ്ച ആയിരുന്നു പുതിയ മന്ത്രി വന്നു. മുഖ്യമന്ത്രി വന്ന് ട്രോളിംഗ് നിരോധനത്തിൽ അവിടുത്തെ ഒരു ട്രിവാൻഡ്രത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം കളക്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഡയറക്ടർ ഉണ്ടായിരുന്നു, സെക്രട്ടറി ഉണ്ടായിരുന്നു, അവിടുത്തെ തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്ന കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു. ഞാനും പിന്നെ വീട്ടിൽ വ്യത്യാസം കൂടെ അതിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് പിന്നെ ഉയർന്നു വന്നു. ഞങ്ങളും പറഞ്ഞു, ഞങ്ങൾ വേറെ കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഇത് ഞങ്ങളും പറഞ്ഞു, തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പാക്കേജ് ഇതാണ് സാമ്പത്തിക സഹായം. 1,000 രൂപ, 2,000 രൂപ, 5,000 രൂപ, 10,000 രൂപ എങ്ങനെയായാലും. അപ്പോൾ അവർക്ക് തീരെ നിസ്സാരമായിട്ടുള്ളതല്ല. ഒരു കുടുംബത്തിന് ഇപ്പോൾ 52 ദിവസം കഴിയണ്ടേ. അപ്പം അവർക്ക് പണിയില്ലാതെ വരുമ്പോഴത്തേക്ക് വേണ്ട ഒരു മാന്യമായ ഒരു പാക്കേജിൽ സാമ്പത്തിക സഹായം.
1: ഈ ഒരു 10 ബോട്ടിലൊക്കെ ഇത് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? ആദ്യം
0: എൻ്റെ
1: തുടക്കം എങ്ങനെയാണ്? പല ചെറുപ്പക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ.
0: എൻ്റെ ഫാദർ ശരിക്കും ഈ പരിസരം, ഞങ്ങളിവിടെ പരിസരത്ത് തന്നെ താമസിച്ചുകൊണ്ടിരിക്കും. ഈ ഹാർബറോട്ട് ബന്ധപ്പെട്ട് കുറേ എൻ്റെ അപ്പൂപ്പിട്ടപ്പം ഈ 4-5 പേര് തൊഴുന്നു വന്ന് വള്ളം അങ്ങനെ അവരുടെ ജീവിത രീതി അതായിരുന്നു. പുള്ളി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഈ നോർവേജിയൻ പ്രോജക്റ്റ്. അപ്പോൾ ഈ നോർവേജിയൻ പ്രോജക്റ്റിൽ ആകൃഷ്ടനായി പുള്ളി ഇവരുടെ കൂടെ കൊച്ചുറായിരുന്നു ട്രെയിനിങ്ങിന്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേർന്നു. അങ്ങനെ പുള്ളിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്. പിന്നെ കാശ് സൂക്ഷിക്കുന്നവർക്ക് അന്ന് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്ന പരിപാടിയാണ്. ഞാൻ പിന്നെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് മൂന്ന് പൊട്ടു. എനിക്ക് അതിനകത്ത് നിന്ന് തോന്നിയ ഒരു ഇതാണ്, ഞാൻ എം എസ് സി കഴിഞ്ഞാണ്, എൻ്റെ കൂടെ പഠിച്ചിട്ട് എല്ലാവരും ജോലിക്കാരാണ്, എല്ലാവരും മനുഷ്യനും പറ്റി. ഞാൻ ഈ മേഖലയിൽ കടന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഐസ് പ്ലാൻ ഉണ്ട്. ഇത് ഒരു 500-ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റി. എന്താ, എനിക്ക് 2 മക്കളാണ്, ഒരാളെ ദുബായിലെ ബിസിനസ്സാണ്, ഒരു മോള് കാനഡയിലാണ്. രണ്ടുപേരും അങ്ങനെ ആ ഒരു മേഖലയിലാണ് അവർ. എങ്കിലും എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോൾ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടാവും. മുമ്പ് കണക്കുള്ള ലാഭമുള്ള ഒരു മേഖല അല്ല ഇപ്പം. പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ 500-ഓളം പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലും.
1: ശരിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയിലൊക്കെ തന്നെയാണ് ഇതിലോട്ട് വന്നതല്ലേ?
0: ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരു മേഖല നമുക്കറിയാം. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ വരുമായിരുന്നു പഠിക്കുന്ന കാലത്ത്. ഇങ്ങനെ വന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ നമ്മളൊരു ഉദ്യോഗം വാങ്ങിച്ചു പോയാൽ ഇത് ചിലപ്പോൾ നമുക്ക് നിലനിർത്തേണ്ടതായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജോലി കണ്ടെത്താം, ജോലി കണ്ടെത്തി
1: ഇവിടെ ജോലി ചെയ്തവരെല്ലാം പെൻഷൻ വെച്ചിട്ട്
0: നമ്മളിപ്പോഴും അവരെപ്പോഴും പറയും. കുട്ടികളൊക്കെ ടീച്ചർമാര് ഉദ്യോഗസ്ഥരൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരിലൊക്കെ ഞാനാണ് വിളിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു 4 മണിയാകുമ്പോ ഇവിടെ ഹാർബറിൽ വന്നു. 4-5 ബോട്ട് ഉണ്ടായിരുന്നു, ഈ ബോട്ടൊക്കെ റഫായിട്ട് ബോട്ടിൽ കയറി അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി അവിടെ പോയി എല്ലാ കാര്യങ്ങളും നോക്കി. നമ്മൾ ആക്ടിവിറ്റി തന്നെ നിൽക്കുന്നു.
1: അപ്പം ഈ ട്രോളിംഗ് സമയത്ത് എന്തുമായിരിക്കും ചേട്ടൻ ഇനി അടുത്ത പരിപാടി?
0: എനിക്കൊരു ബോട്ട് നിർമ്മിക്കുന്നതും അതൊക്കെ
1: യാടും. യാടും
0: അവിടെ അവിടെ നമുക്ക് എപ്പോഴും
1: ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ
0: എല്ലാം
1: അതിനുള്ളൊരു സമയമായിട്ടാണ് കണ്ടിരിക്കുന്നത്.
0: അതിന്റെ സമയം തന്നെയാണ്. പക്ഷെ അത് അതിനകത്ത് ഒന്നിരണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞവരും പറയണം. യഥാർത്ഥത്തിൽ നമ്മളുടെ ട്രോളിംഗ് നിരോധനം ഈ സമയത്തുണ്ട്.
1: ശാസ്ത്രീയമായിട്ട്
0: അത് പറഞ്ഞാൽ ആൾക്കാരോട്ട് പറയും. പക്ഷേ ശാസ്ത്രീയ വശത്തിൽ പറഞ്ഞു, ഞങ്ങൾ പിടിക്കുന്നത് അടിത്തട്ടുള്ള മത്സ്യങ്ങൾ, കിളിമീൻ, അരണമീൻ, മാന്തൽ, അങ്ങനെയൊക്കെയുള്ള കണവ, അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങൾ. ഇതിൽ നമ്മൾ കാണുന്ന പ്രജനന കാലം, ഇതിന്റെ ചെറുത് കാണുന്നത് ഡിസംബർ ജനുവരി. കിളിമീൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ചെറിയ കിളിമീൻ കിട്ടുന്നത് നമുക്ക് ഡിസംബർ ജനുവരി ഫെബ്രുവരി കാണാം. ബാക്കി എല്ലാ സമയത്തും നമ്മളിപ്പോ ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് പോകുമ്പോൾ കിട്ടുന്ന മുട്ടൻ കിളിമീനാ. പക്ഷേ ഇവര് പറയുന്നത് പ്രജനനത്തിന് വേണ്ടിയാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ടോട്ടൽ ബാനാണ് എന്ന് പറഞ്ഞാൽ. ട്രോളിംഗ് നിരോധനമല്ല, 10 ശിപിക്ക് താഴെയുള്ള വള്ളങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിന് മുമ്പോട്ടുള്ളവർക്കാർക്കും വേറെ ഒരു സ്റ്റേറ്റിലും മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ ട്രോളിംഗ് നിരോധനം. വള്ളക്കാർക്ക് ഇഷ്ടം അത് മാറ്റണം, ഇത് ട്രോളിംഗ് ബാനാക്കണം. എല്ലാവരെയും സമ്പൂർണ്ണ നിരോധനത്തിലേക്ക് എത്തിക്കണം. ഒക്കുമെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് ഞങ്ങളുടെ ട്രോളിംഗ് നിരോധനം മാറ്റണം എന്നോട് ഈ സമയത്ത് ഞാൻ പറയും.
1: നല്ല വിഷാദമായിട്ടും നല്ല വിവരിച്ചും അതുപോലെ തന്നെ എല്ലാ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. സത്യമായിട്ട് പ്രേക്ഷകർക്ക് എനിക്ക് വന്നത് കേൾക്കുമ്പോൾ എനിക്ക് വന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന്.
0: നമുക്ക് വരുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിനും സമ്പദ്ഘടനയ്ക്കും ഇത് കൂടാരമാണ്.
2: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: നമ്മൾ അഭിമാനത്തോടുകൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകളുണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ ആയർ കെയർ ഫോർ വുമൻ കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.

சிலருக்கு மகனா, சிலருக்கு நண்பனா.

0: ഡെക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-6240012.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8822950417. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് നഗറിൽ ഇപ്പോൾ

सम्मान श्रोता त्याग सुधा साहब स्वागत है आशा प्रता इन त्याग सुधा साहब രാഗകാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രാഗങ്ങളെല്ലാം ഇന്നിന്ന സമയങ്ങളിൽ മാത്രമേ പാടാവൂ എന്ന് ചില നിശ്ചയങ്ങളുണ്ട്. ഏത് സമയത്തും പാടാവുന്ന ചില രാഗങ്ങളും ഉണ്ട്. ഇത്തരം രാഗങ്ങൾക്ക് സാർവകാലിക രാഗങ്ങളെന്ന് പറയുന്നു. ചക്രവാദം, കാമ്പോജി തുടങ്ങിയ രാഗങ്ങൾ

പുരാണത്തിൽ നിന്ന് മടങ്ങി വരാം. സൂര്യോദയത്തിന് മുമ്പ് പാടേണ്ടവ, പ്രഭാതത്തിൽ പാടേണ്ടവ, ഉച്ചയ്ക്ക് മുമ്പ് പാടേണ്ടവ, മധ്യാഹ്ന സമയത്ത് പാടേണ്ടവ, വൈകുന്നേരം പാടേണ്ടവ, ഇങ്ങനെ പാടേണ്ടുന്ന സമയം അനുസരിച്ച് രാഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബാങ്കിലേക്ക്

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. കൂപ്പാളം, രേവഗുത്തി, ബൗളി എന്നീ രാഗങ്ങളാണ് പൂർവ്വ സൂര്യോദയ രാഗങ്ങൾ. ബിലഹരി, ധന്യാശി, കേദാരം എന്നീ രാഗങ്ങൾ പ്രഭാത രാഗങ്ങളും പൂർവ്വ മധ്യാഹ്ന രാഗമായ അസാവേരി രാഗവും മധ്യാഹ്ന രാഗമായ മധ്യമാവതി ശ്രീരാഗം എന്നീ രാഗങ്ങളും അപരാഹ്ന രാഗങ്ങളായ മുഹാരി ബേഗട രാഗവും വസന്ത പൂർവി കല്യാണി രാഗങ്ങൾ സായാഹ്ന രാഗവും നിശാരാഗങ്ങളായ ഭൈരവി തോടി എന്നീ രാഗങ്ങളും രാഗകാലങ്ങളിൽപ്പെട്ട രാഗങ്ങളാണ്. ഇനി ഒരു ഗാനത്തിൽ

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

ഗാനത്തിൽ നിന്ന് മടങ്ങിവരാം. ഇന്നിന്ന രാഗങ്ങൾ ഇന്നിന്ന സമയങ്ങളിൽ പാടിയാലേ ഏറ്റവും ഹൃദ്യമായി തോന്നൂ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാഗകാല തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വ്യത്യസ്ത കാലങ്ങളിൽ പാടേണ്ട രാഗങ്ങൾ അടങ്ങിയ രാഗമാലികകൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ധ്യാനത്തിൽ നിന്ന് മടങ്ങി വരാം. രാഗങ്ങൾ സമയം തെറ്റിച്ചു പാടുന്നത് കൊണ്ടുള്ള കേട് പരിഹരിക്കാൻ എന്നോണം ഒരു രാഗമാലികയിലെ അവസാന ഭാഗം ഏതെങ്കിലും മംഗളരാഗത്തിൽ പെട്ടവയായിരിക്കും. ഓരോ രാഗവും നമ്മിൽ ഉളവാക്കുന്ന ഭാവരസത്തെ ആസ്പദമാക്കി രാഗങ്ങളെ പൊതുവിൽ വീരരസപ്രധാനം, ശോകരസപ്രധാനം, ശാന്തരസപ്രധാനം, കൽമരസപ്രധാനം, ശൃംഗാരരസപ്രധാനം എന്നിങ്ങനെ ഭാഗത്തിരിച്ചു പറയാറുണ്ട്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സാക്ഷി,
2: ഒരു നാൾ ഞാൻ ഫീൽഡ് ഔട്ട് ആവേ.
1: ഹേ സാക്ഷി, ഔട്ടാണത് നമ്മളമ്മ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നിർശാലികൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് ടെക്, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഘവസുധാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ടനൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നിർശാലുകൾ, 9:15 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ഹിറ്റ്ലറിൻ്റെ കുപ്രസിദ്ധമായ നാസി തടങ്കൽ പാളയത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഓർമ്മ വരുന്നു. പതിവ് പോലെ നൂറുകണക്കിന് തടവുകാരെ പട്ടാളക്കാർ തടവറയിലേക്ക് കൊണ്ടുവന്നു. അതിലൊരു ചെറുപ്പക്കാരൻ ഏറെ സന്തോഷവാനായിരുന്നു. പട്ടാളക്കാർ അവനെ പിടികൂടിയ ആ നിമിഷം മുതൽ അവൻ പാട്ട് തുടങ്ങിയതാണ്. അവൻ പാട്ട് നിർത്തുന്നില്ല. കൈകളടിച്ച് നിലത്ത് താളം പിടിച്ച് നാവുകൊണ്ട് ഉച്ചത്തിൽ പാടി അവൻ അവൻ്റെ ആഹ്ലാദം പങ്കിടുകയാണ്. അവനും അവനായിരുന്ന പരിസരങ്ങളുമൊക്കെ ആ സംഗീതത്തിൻ്റെ മാന്ത്രിക ശക്തിയിൽ സന്തോഷ പുളകിതമാകുന്നു. പക്ഷേ ഹൃദയ കാഠിന്യമുള്ള കരുണയും സ്നേഹവും വറ്റിവരണ്ടുപോയ ഹൃദയമുള്ള പട്ടാളക്കാർക്ക് അത് അത്ര രസിച്ചില്ല. അവർ വന്ന് പറഞ്ഞു, നീ ഇനി പാട്ട് പാടരുത്. അവനത് കേട്ടില്ല. അവൻ പാട്ടുപാടി. അവർ വന്ന് അവൻ്റെ നാവ് ഛേദിച്ചു കളഞ്ഞു. അവൻ തളർന്നില്ല. കൈകൊണ്ട് താളം പിടിച്ചുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് അവൻ ഉച്ചത്തിൽ അവൻ്റെ സംഗീതം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവർ വന്ന് അവൻ്റെ കൈകൾ മുറിച്ചു കളഞ്ഞു. അവൻ തളർന്നില്ല, തകർന്നില്ല, പരാജയപ്പെട്ടില്ല. കാലുകൾ നിലത്ത് താളം പിടിച്ച് അവൻ അവൻ്റെ സംഗീതം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവർ വന്ന് അവൻ്റെ കാലുകൾ മുറിച്ചു കളഞ്ഞു. പരാജയപ്പെടാതെ തളരാതെ അവൻ വിദൂരതയിലേക്ക് നോക്കി. അങ്ങകലെ ചക്രവാളത്തിൻ്റെയും പ്രകൃതിയുടെയും സൗന്ദര്യം അവൻ്റെ കണ്ണുകളിലൂടെ സംഗീതമായി ആ തടവറയാകെ പരന്നൊഴുകി. ആ സംഗീതത്തിൻ്റെ മാധുരിയിൽ തടവറയിലെ എല്ലാവരും സന്തോഷഭരിതരായി. ഉടനെ പട്ടാളക്കാർ പറഞ്ഞു, അവൻ്റെ സംഗീതം അവൻ്റെ ഹൃദയത്തിലാണ്, ആർക്കും അത് നശിപ്പിക്കാനാവില്ല. അവൻ്റെ സംഗീതം അവൻ്റെ ഹൃദയത്തിലാണ്, ആർക്കും അത് നശിപ്പിക്കാനാവില്ല. ലോകത്തിലെ ഒരു ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും തല്ലിക്കെടുത്താനാവാത്ത ഒരു സംഗീതം ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ സംഗീതം തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാ, അതാണ് മനുഷ്യ മഹത്വത്തിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥപൂർണത കൈവരുത്തുന്നത്.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

출발은

0: ഞാനിവിടെ കിടന്ന എക്സ്പ്രഷനും ആയിരിക്കണം. അപ്പൊ ബോളറുടെ വിധി
1: എന്ത് സ്വഭാവമാണ് ജീസന്റെ? ഈ സ്വഭാവം വെച്ച് നമ്മൾ എങ്ങനെ ഒരു വിജയിക്കും?
2: ഞാനിങ്ങനെയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. മനസ്സമാനം തരൂ, ഫോൺ വിളിക്കാനും സമ്മതിക്കില്ലേ?
3: നീ ആയിരുന്നോ? ഞാൻ വിചാരിച്ചു ഉടുമ്പാണെന്ന്.
1: ഹലോ
2: ഹലോ, സോറി, ഇനി ഞാനിങ്ങനെ പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞാലും തിരിച്ചെടുത്ത്. സോറി സോറി സോറി സോറി സോറി സോറി.

0: is NaCl. It is sodium chloride. Using in the kitchen, feeding to the kitten before the morning walk. Pachaklavan in the chemical name, basic copper carbonate. Cathode, anode, pipette, burette, barometer, thermometer, water meter, hydrometer.
1: What meter, sir?
0: Heartometer. മനസ്സിലായില്ലേ? പെണ്ണുങ്ങളുടെ മനസ്സിളക്കാനുള്ള മെഷീൻ ചിക്കാഗോയിൽ ഒരു സായിപ്പ് കണ്ടുപിടിച്ചതാണ്. അതെങ്കിൽ വരട്ടെ, നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ. Why are you laughing?